0: വചനങ്ങളിലൂടെ.
1: അടുത്ത ബന്ധുക്കൾക്ക് ആവശ്യമായിരിക്കെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദാനം സ്വീകരിക്കപ്പെടുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

91.7 FM. Qatar's favorite radio station.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

സുനോ 91.7 FM. 91.7 FM.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Hello everyone, this is Naresh Iyer.
2: You are listening to Radio Suno
1: 91.7. 8 to 8.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടം പോതുമാക്കളുണ്ട്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: നല്ലേ.
1: Hi guys, this is Nikki Galrani here.
2: You're listening to
1: Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സ്മാർട്ട് ടോക്ക്.
3: നമസ്കാരം. സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചയില് ഇന്ത്യൻ പ്രവാസി സമൂഹം ഗൾഫിൽ ആഘോഷമാക്കിയ ഒരു വാർത്തയുണ്ടായിരുന്നു. ലോകകപ്പിൽ പന്ത് തട്ടാൻ ഇതാ ഒരു മലയാളി എന്നുള്ള വാർത്ത. ആ വാർത്തയാണ് ഇന്നത്തെ സ്മാർട്ട് ടോക്കിന്റെ വിഷയവും. കണ്ണൂർ തലശ്ശേരിക്കാരനായ തഹസീൻ മുഹമ്മദ് ജംഷീദ്, അദ്ദേഹമായിരുന്നു ആ താരം. ഖത്തർ ടീമിലാണ് അദ്ദേഹം ഇടം പിടിച്ചത്. ഈ വാർത്ത പ്രവാസ ലോകത്ത് മാത്രമല്ല അങ്ങ് കേരളത്തിലും ഇന്ത്യയിലെല്ലായിടത്തും ചരിത്രം തീർക്കുകയായിരുന്നു. ഇന്നത്തെ സ്മാർട്ട് ടോക്കിലെ അതിഥി തഹസീൻ മുഹമ്മദിന്റെ ഫാദർ, ഫുട്ബോൾ പ്ലെയറുമായ ജംഷീദാണ്.
4: സാറിന്റെ ഒരു ഡെഡിക്കേഷൻ പ്ലസ് വിഷൻ, അതാണ് തഹസീനെ ആ ഒരു നിലയിലേക്ക് എത്തിച്ചത്. ഒരു അച്ഛൻ എന്ന നിലയിൽ ഉണ്ടായിരുന്ന സാറിന്റെ ഒരു ഡെഡിക്കേഷൻ എത്രമാത്രം വലുതായിരുന്നു, അതിനുള്ള ഒരു സന്തോഷം ഇപ്പം മനസ്സിൽ എന്താണുള്ള ഫീല്?
5: തീർച്ചയായിട്ടും, പിന്നെ ആദ്യമായിട്ട് ദൈവത്തിനോട് സ്തുതി പറയാ. തീർച്ചയായിട്ടും അതുകൂടാതെ പിന്നെ ഖത്തർ ഭരണാധികാരികൾ, അതായത് ഖത്തർ ഫുട്ബോൾ അസോസിയേഷന്റെ ഭരണാധികാരികളോടാണ് ഫസ്റ്റ് എനിക്ക് നന്ദി പറയാനുള്ളത്. കാരണം അതാണ് അവന്റെ ഒരു എന്തായാലും ഒരു ഭാഗ്യത്തിന്റെ ഒരു തുടക്കം. ദൈവാനുഗ്രഹം, തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവന്റെ ഒരു ടാലന്റ്, ഒരു ഫാദർ നല്ല രീതിയിൽ, നിങ്ങൾക്കറിയാം ഞാനൊരു പയ്യൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പം എന്റെ ഒരു ഫുട്ബോൾ കളിയിനെക്കാട്ടും കൂടുതൽ മകന്റെ ഒരു എന്താ ഒരു ഡെഡിക്കേഷനും മകന്റെ മകൻ ദൈവം കൊടുത്തിട്ടുള്ള ഒരു ടാലന്റും ആണ് ഏറ്റവും മുമ്പിൽ എന്റെ. തീർച്ചയായിട്ടും ഒരു കളിക്കാരൻ എന്നുള്ള രീതിയിൽ മകന്റെ എല്ലാ കാര്യങ്ങളിലും ചെറുതിലെ ഞാൻ ഇടപെട്ടിട്ട് എല്ലാ കാര്യങ്ങളിലും അവന്റെ എല്ലാ പ്രാക്ടീസിന് പോവാറും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമാണ് അതിൽ പോകുന്നത്. അത് ഒരു ഫാദറെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയുക, ഒരു സന്തോഷത്തിന്റെ കാര്യം. സാധാരണ അതിലൊരു സാക്രിഫൈസ് ഒന്നുമില്ല. കാരണം നമുക്ക് സന്തോഷം കിട്ടുന്നത് ഗ്രൗണ്ടുകളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ഒരു പ്ലേസ് എന്ന് വെച്ചാൽ ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അപ്പം അവിടെ പോവാം, അവന്റെ കളി കാണാം, അവന് സപ്പോർട്ട് കൊടുക്കുക, ഇതാണ്. അതിലുപരി ദൈവാനുഗ്രഹവും ഇവിടുത്തെ ഖത്തറിന്റെ ഭരണാധികാരികൾ അവന് നൽകിയിട്ടുള്ള ഈ പ്രചോദനങ്ങളും അവന് നൽകിയിട്ടുള്ള അവസരങ്ങളും അതാണ് അവൻ ഏറ്റവും കൂടുതൽ ഈ നിലയിൽ എത്തിച്ചത്. എന്റെ ഫാദറിന്റെ ഒരു എന്താ ഒരു ഡെഡിക്കേഷനെക്കാട്ടും കൂടുതൽ ഈ രണ്ട് ഘടകങ്ങളാണ് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
3: ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തിലൊരു മകനിലൊരു ഫുട്ബോൾ പ്ലെയർ ഉണ്ട്, അതിനെ അതിനെ ഒരു പ്രതിഭയാക്കി വളർത്താൻ പറ്റും എന്നൊക്കെയുള്ളത് ഏത് ഏജിലാണ് സാറിന് തോന്നിയത്?
5: അതായത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, അവനൊരു ചെറിയ ഏജിൽ തന്നെ ഒരു 2 വയസ്സ് 3 വയസ്സുള്ള സമയത്ത് തന്നെ പാമ്പേഴ്സ് ഒക്കെ കെട്ടി നടക്കുമ്പോ തന്നെ അവന്റെ ഫുട്ബോൾ ഫുൾ ടൈം അവന്റെ കയ്യിൽ ഫുട്ബോൾ ഉണ്ടാവും. അവന്റെ ഫുട്ബോൾ കാലിങ്ങനെ തട്ടി തട്ടി നടക്കുന്ന ചെറിയ വീഡിയോസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്, പണ്ടത്തെ പഴയ വീഡിയോകള്. അപ്പൊ അതിനുശേഷം ഞങ്ങൾ ഇവിടെ ഒരു യുണൈറ്റഡ് കേരള എന്ന് പറഞ്ഞിട്ട് ഒരു ഫുട്ബോൾ ക്ലബ്ബ് ഉണ്ട്, വെറ്റൻസ് ഫുട്ബോൾ ആണ്. അതായത് നാട്ടിൽ കളിച്ച് വന്നിട്ടുള്ള നമ്മളെ പ്ലേയേഴ്സ് കുറെ വലിയ ഗ്യാങ് ആണ്. അപ്പം കരയുണ്ടാവും ചിലപ്പം യുണൈറ്റഡ് കേരള എന്ന് പണ്ട് മുതലേ ഉള്ളതാണ്. 1996 ഇവിടെ എത്തിയ മുതലുള്ള ടീമാണ്. അപ്പൊ ഞങ്ങൾ ഫ്രൈഡേസ് എപ്പോ കളിക്കാൻ പോകും. അപ്പൊ ഈ ഫ്രൈഡേ കളിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു അവന്റെ ഒരു 5 വയസ്സുള്ള സമയത്ത് ആ ഫോട്ടോ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. ഞങ്ങളൊക്കെ കൂടെ അത് എടുത്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം അവനുണ്ട്. ചെറിയ ഏജിൽ തന്നെ അവന്റെ ബൂട്ടൊക്കെ ഇട്ടിട്ട് ഒരു നമ്മളെ കൂടെ കളിക്കാൻ, പുറത്തുനിന്ന് ഇങ്ങനെ ബോൾ തട്ടി കളിക്കും. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഞാൻ അപ്പൊ അന്ന് പറഞ്ഞു, സാധാരണ രീതിയിൽ ചിലപ്പോ കുട്ടികൾ രാവിലെ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കാൻ. പക്ഷെ ഈ വെള്ളിയാഴ്ച അവനെ ഞാൻ കളിക്കാൻ പോകുന്നു അറിഞ്ഞത് കാരണം തന്നെ രാവിലെ 3 മണിക്കൊക്കെ എണീച്ചിട്ട് ചുറ്റും പപ്പ പോവാ പപ്പ പോവാ. അതും മുതലേ അവന്റെ ഒരു ടാലന്റ് തുടങ്ങി. അപ്പം അത് കണ്ടിട്ട് ഞാനൊരു ഇവിടെ ഒരു ഖത്തറിലൊരു പ്രൈവറ്റ് അക്കാദമി ആയിട്ട് എന്റെ ഒരു കമ്പനിന്റെ തന്നെ റിലേറ്റഡ് ആണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് അൽഫൈസൽ ഹോൾഡിംഗ്സ് പോലുള്ള കമ്പനിയാണ്, ഷെയ്ഖ് ഫൈസലിനെ. അപ്പൊ അവിടെ തന്നെ ഷെയ്ഖ് ഫൈസലിന്റെ ഒരു സ്പോർട്സ് അക്കാദമി ഉണ്ട്, പ്രൈവറ്റ് അക്കാദമിയാണ്. അവിടെ അവിടെ കൊണ്ടുപോയിട്ട് അവിടുന്ന് അവന്റെ ഒരു ടാലന്റ് കണ്ടിട്ട് അവിടെ രണ്ടൊരു അൾജീരിയൻ കോച്ചസ് ഉണ്ടായിരുന്നു. അവര് കെനിയൻസ് ആണ്, പക്ഷെ അൾജീരിയൻ ബോൺ ആണ്, സോറി അൾജീരിയൻസ് ആണ് അവര്. അപ്പം അവര് അന്ന് ദുഹൈൽ ക്ലബിലേക്ക് അവനെ കൊണ്ടുപോയി, അവനോട് പന്തി വന്നു. അതും ഏകദേശം ഒരു ഏജ് ഓഫ് അങ്ങനെ 10-11 ഏജിലാണ് അവന് ആദ്യമായി ദുഹൈലേക്ക് കൊണ്ടുപോകാൻ അവരുടെ ടാലന്റ് കണ്ട്. അവിടുന്ന് ക്ലബിനെ, ഇവിടെ ക്ലബ്സിന് പല ഏജ് കാറ്റഗറി കളികൾ ഉണ്ടാവും, ഇന്റർ ക്ലബ്സ്. അതായത് എല്ലാ 11, 12, 13, 15 ഇങ്ങനെ എല്ലാ കാറ്റഗറീസിലും കളി ഉണ്ടാവും. അപ്പം ഈ കളികള് ആസ്പയറിന്റെ ഒഫീഷ്യൽസ് ഇപ്പോഴും മോണിറ്റർ ചെയ്യും. അപ്പം അങ്ങനെയാണ് അവന് ആസ്പയറിൽ എത്തുന്നത്. അവിടുന്ന് ഏകദേശം ഒരു ഏജ് ഓഫ് 13 അവന് ആസ്പയർ അക്കാദമിയിൽ എത്തുന്നത്. അവിടുന്നാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞത്. ഗ്രാജുവേഷൻ പ്ലസ് ടു ആസ്പയർ അക്കാദമി ഗ്രാജുവേഷൻ അവിടുന്ന് കഴിഞ്ഞത്. 5 അവന് ആസ്പയർ അക്കാദമിയിൽ അവിടുന്നാണ് അവന്റെ ശരിയായ ഒരു ഒരു ഗ്രൂമിങ് നടന്നിട്ടുള്ളത്. ശരിക്കുള്ള ഒരു കളിന്റെ ഒരു അവിടെ വേൾഡ് നിനക്കറിയാലോ ആസ്പയർ അക്കാദമി വേൾഡ് ഫേമസ് അക്കാദമിയാണ്, സ്പോർട്സ് അക്കാദമിയാണ്. അവര് ഒരു വളരെ അവന് അവിടുന്നാണ് ശരിക്കും ഫുട്ബോളിന്റെ എല്ലാ കാര്യങ്ങളും അവൻ പഠിച്ചത്. അവന്റെ ഏകദേശം ഒരു 3 മാസങ്ങളൊക്കെ കൂടുന്ന സമയത്ത് അവര് ഓരോ വേൾഡ് കൺട്രീസിലൊക്കെ പോകും, പല രാജ്യങ്ങളിൽ പോയിട്ട് പല ടീംസുമായിട്ട് കളിക്കും. ഞാൻ അവനോട് ചോദിക്കും നീ ഏകദേശം എത്ര രാജ്യങ്ങളിൽ പോയി എന്നുള്ളത്. അപ്പൊ ഏകദേശം ഒരു ഒരു ദിവസം മുമ്പൊക്കെ എന്നോട് പറഞ്ഞു 30 അവന് ദൈവം സഹായിച്ചിട്ട് പോവാൻ പറ്റി. പല രാജ്യങ്ങളിൽ പോയി പല ടീംസുമായിട്ട് കളിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് ദൈവാനുഗ്രഹം പ്ലസ് ഭരണാധികാരി കൊടുത്തിട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവന് ഈ നിലയിൽ എത്തിച്ചിട്ടത്.
4: തീർച്ചയായിട്ടും.
5: കൂടാതെ ആസ്പയർ അക്കാദമിന് കഴിഞ്ഞിട്ട് അവൻ ഒരു 1 അവന് സ്പാനിഷ് ലീഗിൽ കളിച്ചിട്ടായിരുന്നു. അവരൊരു യൂറോ പ്രോഗ്രാം എടുക്കും ആസ്പയർ അക്കാദമിന് കഴിഞ്ഞ വർഷമാണ് അവന് പിന്നെ സ്പാനിഷ് ലീഗിൽ കളിച്ചത്. ഇവിടുന്ന് പോയത് സ്പാനിഷ് ഒരു ആൽക്കർക്കോൺ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ അണ്ടർ 19 ടീമിലാണ്. അവന്റെ ഇവന്റെ കളി കണ്ടിട്ടതിന് ശേഷം അവരെ ബി ടീമിലെടുത്ത്, അത് ലാലീഗന്റെ ഏകദേശം എന്റെ ഓർമ്മ ശരിയാണ് 3rd or 4th ഡിവിഷൻ ആണ്. പക്ഷെ അതും നല്ല ലെവലിലെ കളി. അവിടുന്നാണ് ഈ റൂട്ടാണ് അവനെ ശരിക്കും ഒരു കളിക്കാരനാക്കി മാറ്റിയത്. പിന്നെ തിരിച്ചു വന്നപ്പോൾ വെയിലിൽ വന്നപ്പോൾ അവനവിടെ ഖത്തർ സ്റ്റാർ ലീഗിൽ കളിക്കാൻ അവസരം കിട്ടി. അതും അവന്റെ ഒരു ലൈഫിൽ വന്ന ഒരു വലിയ മാറ്റം.
4: തീർച്ചയായിട്ടും. ഈ അടുത്ത് സംസാരിച്ചിരുന്ന താഴ്സനുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തെങ്കിലും
5: ഇവിടുന്ന് ഒരു ടൈം ഡിഫറൻസ് ഒരു 10 ബാക്കിലാണ്. ഇപ്പൊ ബാർബറ ഐലൻഡിലാണ് ഉള്ളത് യുഎസില്. അവിടെയാണ് ഇവിടെ ട്രെയിനിങ് ഒക്കെ നടക്കുന്നത്. അപ്പം ഇന്നലെ രാത്രി ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് നല്ല ട്രെയിനിങ് കഴിഞ്ഞ് വളരെ ടയർഡ്, അവിടെ കുറച്ച് വളരെ നല്ല ചൂടാണ് ഇപ്പൊ ട്രെയിനിങ് കഴിഞ്ഞ് ടയർഡ് ആണ്. അപ്പം കുറച്ച് ഇന്നലെ രാത്രി കണക്ട്
4: ചെയ്തിട്ടുണ്ടായിരുന്നു.
5: വളരെയധികം എന്തോ നാട്ടിലെ കാര്യങ്ങളൊക്കെ അവന് ചെറുങ്ങനെ അറിയുന്നുണ്ട്. അവൻ ഹാപ്പിയാണ്. അപ്പൊ കൂടുതലും അവന് ട്രെയിനിങ് സെക്ഷന് അവിടുത്തെ കുറച്ച് ടൈറ്റ് ഷെഡ്യൂൾസും അവർക്ക് ക്ലാസ്സസും അവരെ എന്താ പറയാ ഫിറ്റ്നസ് അതൊക്കെ റിലേറ്റഡ് ആയിട്ട് എപ്പോഴും ബിസി ആവും. മെസ്സേജൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഒരു 2-3 ഫോർ അവേഴ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്ലൈ വരാം. എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻഗേജ് ആയിരിക്കും എപ്പോഴും. ഫ്രീ ടൈംസിനെക്കാട്ടും കൂടുതൽ ടീംസുമായിട്ട് പോകുന്ന സമയത്ത് വളരെ ഹാപ്പിയാണ് അവരുടെ ടീമും ഒക്കെ തന്നെ. എല്ലാവരും പ്രിപ്പയർ ഫോർ നെക്സ്റ്റ് മാച്ച്. അവർ 5th അവർക്ക് ഒരു മാച്ച് ഉണ്ട്, ഫ്രണ്ട്ലി മാച്ച്. 13 ഫസ്റ്റ് മാച്ച്.
4: മാത്രം നാട്ടില് ക്രിസ്ത്യാനോയ്ക്കും മെസ്സിക്കും മുൻപേ ഞങ്ങള് തഹസിന്റെ ഫ്ലെക്സ് വെക്കുമെന്നാണ് നാട്ടിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ?
5: അത് നാട്ടില് കൊറേ അവന്റെ ഒരു ഹാർഡ് കോർ ഫാൻസ് ഉണ്ട്. അപ്പൊ അവരൊക്കെ അവര് നല്ല ശബ്ദം ഞാൻ കേട്ടിട്ട് ഞാൻ പോലും ഞെട്ടിപ്പോയി. എനിക്ക് പോലും ഇല്ലാത്ത ഡെഡിക്കേഷൻ ആണ് നാട്ടുകാർക്ക്. അപ്പൊ അത്രയധികം അവര് പറഞ്ഞു ഞമ്മള് പോകട്ടെ, ഫ്ലെക്സ് വെക്കൂല, തീരുമാനിച്ചു എടുത്തതിന് ശേഷം മാത്രം അവൾക്ക് ഇവിടെ ഫ്ലെക്സ് വെച്ചാൽ മതി. അത് വളരെയധികം അതൊക്കെ കട്ടപ്പോ വളരെയധികം സന്തോഷം. കാരണം ഇത്രയധികം മകനൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാൻസ് ഭയങ്കര ഓക്കെയാണ്, അവൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ ഫുള്ള് സോഷ്യൽ മീഡിയയിൽ വരാനുള്ള ഒരു അവസരം ഇപ്പൊ കിട്ടുന്നില്ല. കാരണം കൂടുതൽ ടൈമും ട്രെയിനിങ് കുറച്ച് ഹൈ ഇൻറ്റൻസ് ട്രെയിനിങ് ആണ് ഇപ്പൊ നടക്കുന്നതിലുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ എൻഗേജ് ആണ് കൂടുതൽ ടൈം. ഞാൻ പറയൂ, ഫോണൊക്കെ കുറച്ച് ഒഴിവാക്കിയിട്ട് റെസ്റ്റും മൈൻഡ്
3: ഒക്കെ
5: ഇതാണോ?
3: ഖത്തർ ദേശീയ ടീമിൽ ഇടം പിടിച്ച് ഇപ്പോൾ 2026 ഫിഫ ലോകകപ്പിന് ഖത്തറിനെ പ്രതിനിധീകരിച്ച് പന്ത് തട്ടാൻ ഒരുങ്ങുന്ന മലയാളി താരം തഹസീൻ മുഹമ്മദ്. തഹസീൻ മുഹമ്മദിന്റെ ഫാദർ ജംഷീദാണ് ഇപ്പോൾ നമ്മളോടുകൂടെ സ്മാർട്ട് ടോക്കിലുള്ള അതിഥി. മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. പ്രത്യേകിച്ച് ചില പാരന്റ്സിന്റെ കൺഫ്യൂഷനെ കുറിച്ചാണ് നമുക്ക് ചോദിക്കാനുള്ളത്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ആക്ഷൻ
1: മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ,
2: തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: ബ്രോട്ട് യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: ഈ പോയ ദിവസങ്ങളിൽ പ്രവാസി ലോകത്തിന് ഏറ്റവും അധികം സന്തോഷം നൽകിയ ഒരു കാര്യമുണ്ടായിരുന്നു. തഹസീൻ മുഹമ്മദ് ജംഷീദ് ഖത്തർ നാഷണൽ ടീമിൽ ഇടം നേടിയിരിക്കുന്നു. അങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിന്റെ, കേരള ഫുട്ബോളിന്റെ, ലോക ഫുട്ബോളിന്റെ ഫിഫ ലോകകപ്പിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കുന്ന ഒരു മലയാളി, അതും ഖത്തറിൽ നിന്നും പ്രവാസ ലോകത്തു നിന്നും. സ്മാർട്ടോക്കും അതേ വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തഹസീന്റെ ഫാദർ ജംഷീദാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഇനി ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇപ്പൊ ഒരുപാട് പാരന്റ്സ്, അതായത് ഇപ്പോ ജംഷീദ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൗഡ് പാരന്റ് ആണ് തീർച്ചയായിട്ടും. അപ്പൊ ഒരുപാട് പാരന്റ്സിന്റെ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്, അതായത് കുട്ടികൾക്ക് പഠനം വേണം, എന്നാൽ അവർക്ക് സ്പോർട്സും വേണം. ഇവ ഇങ്ങനെ രണ്ടിലും കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവരോട് പറയാനുള്ള, സ്പോർട്സിനെ ഒരുപാട് സ്നേഹിക്കുന്ന മക്കളുടെ പാരന്റ്സിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്?
1: ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അവന് ആസ്പയർ അക്കാദമിയില് പഠിച്ചിട്ടുണ്ടായിരുന്നല്ല. അപ്പൊ ഞങ്ങൾ സാധാരണ രീതിയിൽ സ്പോർട്സ് സ്കൂൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ, എന്റെ ഞാൻ നാട്ടില് വളർന്നതിന് കൊണ്ട് നാട്ടിലെ സ്പോർട്സ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടെ സ്പോർട്സ് ആണ്, പഠിപ്പ് വളരെ കുറവാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാല് അവര് പറയും, ആസ്പയറിന് ഒരു എംബ്ലം എന്ന് വെച്ചാൽ തന്നെ രണ്ട് ചിറകാണ്. അപ്പൊ അവര് പറയും, എന്താണ് ഈ രണ്ട് ചിറക് റെപ്രസെന്റേറ്റ് എന്ന് പറഞ്ഞാല്, ഒന്ന് നിങ്ങളെ സ്പോർട്സും മറ്റേ നിങ്ങൾ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ അവര് പറയും, ഇത് രണ്ടും പാരലായിട്ട് കൊണ്ടുപോകണം. ഒരു ഫുട്ബോൾ പ്ലെയറെ സംബന്ധിച്ചിടത്തോളം, പിന്നെ ഒരു അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പലപ്പോഴും ചിലപ്പം പരിക്കുകളും മറ്റുള്ളതൊക്കെ വില്ലനായിട്ട് വരാം. ആ സമയത്തൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാല് അവരെ എഡ്യൂക്കേഷൻ എപ്പോഴും അവർക്ക് പിന്നെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് അതും പാരലായിട്ട് അവരെങ്ങനെ ഫ്യൂച്ചറിൽ അവരെ ഹെൽപ്പ് ചെയ്യും. കാരണം അവർ അതിനൊരു കോംപ്രമൈസും ഇല്ല. അപ്പൊ ഞാൻ പറയുന്ന പറഞ്ഞാല് പിന്നെ ഒരിക്കലും ഒരു ഫുട്ബോൾ കളിനെ കൊണ്ട്, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഗ്രാജുവേറ്റ് ആണ്. നാട്ടിലുള്ള സമയത്ത് നാട്ടില് ഫുട്ബോൾ കളിച്ച് നാഷണൽ ലെവൽ വരെ കളിച്ചിട്ട് എനിക്ക് ഗ്രാജുവേഷൻ വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ അതേപോലെ തന്നെ മകനും ഇതേ പഠിപ്പ് കിട്ടി. അപ്പൊ എനിക്ക് പാരന്റ്സിന് അവരോട് പറയാനുണ്ടെന്നാൽ, ഇപ്പൊ ഒരു കളിയിൽ പോകുന്നത് കൊണ്ട് മാത്രം എന്താ പറയാ, കുട്ടീന്റെ പഠിപ്പ് ഒരു തരത്തിലും പിന്നെ എന്താ പറയാ ഫോക്കസ്ഡ് അല്ലാതാവില്ല. എനിക്ക് വന്ന് കൂടുതൽ അവർ എനർജറ്റിക് ആവും. ഞാനൊക്കെ മനസ്സിലാക്കിയെന്ന് വെച്ചുകഴിഞ്ഞാല്, എന്റെ ഒരു എനർജി, ഇപ്പൊ ഞാൻ മോർണിംഗ് രാവിലെ എണീച്ച് നടക്കാറോ രാവിലെ എണീച്ച് പിന്നെ പുറത്ത് പോകാറൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ എന്റെ ഒരു എനർജി ലെവല് എന്താ വൈകുന്നേരം വരെ കൂടുതലാണ്. എനിക്ക് ഇൻ ബിറ്റ്വീൻ എനിക്ക് അങ്ങനെ ഉറക്കോ കാര്യങ്ങളൊക്കെ ഒന്നും വരാറില്ല. ഒരു പക്ഷേ ബോഡിയിൽ അത് അഡാപ്റ്റ് ചെയ്തത് കൊണ്ടായിരിക്കും. അപ്പൊ ശരിക്കും ഒരു എനർജി ലെവൽ നമുക്ക് കിട്ടുന്നുണ്ടെന്നത് ശരിക്കും പിന്നെ നമ്മൾ കൂടുതൽ സ്പോർട്സിൽ ആക്റ്റീവ് ആവുന്ന സമയത്താണ്. അതേസമയം ഞാനൊരു ഇതില് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ലേസിനെസ് എന്ന് അത്രത്തോളം ബോഡി നിങ്ങൾ സ്ലീപ്പ് മോഡിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എത്രത്തോളം ആക്റ്റീവ് ആകുമ്പോൾ അത്രത്തോളം നിങ്ങളെ ബോഡി ആക്റ്റീവ് ആയിരിക്കും, മോർ ആക്റ്റീവ്. അപ്പൊ പഠിപ്പിനൊക്കെ ഒരു പക്ഷെ എന്താ പറയാ കളിയോട് കൂടി, ഇപ്പൊ ഞാൻ എന്റെ അറിവിൽ തന്നെ കുറെ നല്ല കളിക്കുന്ന പിന്നെ കുട്ടികളൊക്കെ ഉണ്ട്. അവരുടെ പാരന്റ്സ് ഇതേമാതിരി തന്നെ പഠിപ്പ് പഠിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ അവരോടൊക്കെ അഡ്വൈസ് ചെയ്യും, നിങ്ങളത് പഠിപ്പ് ചെയ്തോ. പക്ഷെ ഒരു പക്ഷേ അവനെ നിങ്ങൾ കളിയോട് കൂടി കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ചിലപ്പോ അവന്റെ അടുത്ത് നിന്ന് കിട്ടും. കാരണം പ്രത്യേകിച്ച് ഇവർ പറയുന്നില്ല അത് കുറെ സമയം അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കളി കഴിഞ്ഞ് വന്നിട്ട് ടയർനെസ് ആയിപ്പോണ അതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് നേരെ റിവേഴ്സ് ആണ്. കാരണം എന്റെ തരത്തിന്റെ അനുഭവം, എന്റെ അനുഭവമൊക്കെ അത് നമ്മളത് പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്താ പറയാ രണ്ടും കൂടെ കൊണ്ടുപോകണം എന്നാണ് ഞാൻ പറയുന്നത്. രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റും. ആ ലെവലിലുള്ള നല്ല ട്രെയിനിങ്ങും നല്ല പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പാരന്റ്സിനോടും എനിക്ക് പറയാനുള്ളത് അതാണ്, അവരെ സ്പോർട്സ് ഫീൽഡിലേക്ക് വിടണം. അവരെ അങ്ങനെ അഭിരുചിയുള്ള കുട്ടികളെ സ്പോർട്സ് ഫീൽഡിൽ പിടിച്ചു നിർത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് റിവേഴ്സ് ആക്ഷൻ ഉണ്ടാകുക. ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനേ കൂടുതൽ എഡ്യൂക്കേഷൻ ലെവൽ സ്പോർട്സിലൂടെ അവർക്ക് കിട്ടും.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മാത്രമല്ല കേട്ടോ, തഹസിന്റെ ഈ ഒരു ടീമിലേക്കുള്ള വരവ് ഇവിടുത്തെ അക്കാഡമികളിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് ഒരു വലിയൊരു ഇൻസ്പിറേഷൻ കൂടി ആയിട്ടോ.
0: അത് മാത്രമല്ല, ജി സി സിയിൽ തന്നെ പെട്ടെന്നൊരു ഉണർവും ഒരു ഫീല് വന്നു.
2: തീർച്ചയായിട്ടും.
1: ഞാനൊരു എക്സാമ്പിൾ തന്നെ പറയാ. കാരണം അതിലിപ്പോ ഇവന് ഫസ്റ്റ് ഇയറിൽ അവൻ ക്ലബിലേക്ക് പോകുന്ന സമയത്ത് ഈ തന്നെ പറയുമ്പോ അവര് പറയും, നിങ്ങൾക്ക് ക്രിക്കറ്റ് അല്ലേ എന്താണ് ഫുട്ബോൾ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം എനിക്ക് ഡയറക്റ്റ് അവരുടെ ട്രെയിനിങ്ങിന് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഈ അൾജീരിയൻ കോച്ചസ്, സീനിയർ കോച്ച് ഒരു അൾജീരിയൻ ആയിരുന്നു. അപ്പൊ മലയാള ത്രൂ അവനെ ട്രെയിൻ സെലക്ഷൻ കേറ്റുന്നത്. അപ്പം അതിന് അതിന് കേറ്റിയതിനു ശേഷം അവന്റെ പെർഫോമൻസ് ഇതൊക്കെ കണ്ടതിന് ശേഷം അവിടുത്തെ സീനിയർ ഡയറക്ടർ അവനോട് പറഞ്ഞു, പിന്നെ എന്റെ ഫ്രണ്ട്സ് വല്ലതും ഉണ്ടോ, ഇന്ത്യക്കാരായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടോ, അവരെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. പിന്നെ അവർക്ക് മനസ്സിലായി ഇന്ത്യയിലും ഫുട്ബോൾ ഉണ്ട്, ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. അപ്പൊ ഇപ്പം എന്ന് പറഞ്ഞാല് ഞാൻ ഒരുവിധം കുറെ ആൾക്കാരെ ഞാൻ വല്ല സെലക്ഷൻ ട്രയൽസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ ഫ്രണ്ട്സിനും അയച്ചുള്ളൂ. ഇപ്പൊ എന്റെ തന്നെ അറിവിൽ തന്നെ ഒരു 10-15 ഫ്രണ്ട്സിന്റെ കുട്ടികള് ഇവിടെയുള്ള ക്ലബ്സിൽ കളിക്കുന്നുണ്ട്. അതായത് ക്ലബ്സിന് മുമ്പോട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അണ്ടർ 11, 12, 13 ആ കാറ്റഗറിയിൽ എത്രയോ മലയാളികൾ ഇപ്പൊ കളിക്കുന്നുണ്ട്. മലയാളിയും ഇന്ത്യൻസിനും അവർ എന്താ പറയാ, അവരെ ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആയി. അവർക്ക് ഇന്ത്യൻസിനും കളിക്കാനറിയാം, ഇന്ത്യൻസിന്റെ ഇടയിലും ഫുട്ബോൾ ഉണ്ട് എന്നുള്ളത് അവരിപ്പോ മനസ്സിലാക്കി. പ്രത്യേകിച്ചിട്ട് കിഫ് പോലുള്ള ടൂർണമെന്റ്സ് ഒക്കെ നടക്കുമ്പോൾ ഇവരുടെ അധികാരികളുടെ ഇടയിൽ ഒരു വളരെ എന്താ പറയാ, നമ്മളെ ഇന്ത്യൻസിന് എത്രത്തോളം സപ്പോർട്ട്. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എനിക്ക് തോന്നിയതാണ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇന്ത്യൻസിന്റെ ഇവിടെ ഉള്ള, നിങ്ങൾക്ക് അറിയാലോ ഇവിടെ ഉള്ള ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആൾക്കാർ പോലും പറഞ്ഞിരുന്നു, അതായത് ഇന്ത്യൻസിന്റെ സ്പോർട്സിനോടുള്ള. കാരണം അപ്പം അതോടുകൂടി അവർക്ക് സ്പെഷ്യലി കേരള, അപ്പൊ അവർക്ക് മനസ്സിലായി കേരളത്തിലാണ് വേൾഡിൽ കൂടുതൽ സ്പോർട്സിന്റെ, അതോടുകൂടി അവർക്ക് സ്പെഷ്യലി കേരള, അപ്പൊ അവർക്ക് മനസ്സിലായി കേരളത്തിലാണ് വേൾഡിൽ കൂടുതൽ

0: അതൊക്കെ അതൊക്കെ പറഞ്ഞാല് എന്താ പറയാ, വേൾഡില് കേരള എന്ന് പറയുന്നത് ഒരു ഒരു ഒരു ഐഡന്റിറ്റി ആയിട്ട്, ഫുട്ബോളിന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് ഇപ്പൊ മാറി. അപ്പം അതൊക്കെ വളരെ സന്തോഷം തന്നെ, അതിന് ഒരു തരത്തിനൊരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അവന് മറ്റുള്ളവർക്ക് പ്രചോദനമാവാനും പിന്നെ മറ്റുള്ള കുട്ടികൾക്ക് ക്ലബിലേക്ക് വരാനും ടീമിലേക്ക്, ഈവൻ ഞാൻ പ്രതീക്ഷിക്കുന്ന നെക്സ്റ്റ് ഒരു 3 to 4 years ഡെഫിനറ്റ്ലി അണ്ടർ 17 അണ്ടർ 19 ഇന്ത്യയിലൊക്കെ ചുരുങ്ങിയത് ഒരു 1 to 2 ഇന്ത്യൻസ് എങ്കിലും ഉണ്ടാവും. കാരണം അങ്ങനെ എനിക്കറിയുന്ന 3-4 പ്ലേയേഴ്സ് ഇപ്പോഴും വലിയ സീനിയർ ടീമിലൊക്കെ, സോറി അത്തരത്തിലും ലഹരിയിലൊക്കെ കളിക്കുന്ന ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും സച്ചിനെ പോലുള്ള നാഷണൽ ടീമിൽ ഇനിയും പ്ലേയേഴ്സ് വരും, വരുന്ന ഒരു 2-3 years കൂടുതൽ പ്ലേയേഴ്സ് ഉണ്ടാവും. ഇനിയും നാഷണൽ ടീമിൽ തീർച്ചയായിട്ടും ഒരു ഒരു ഒരു കൂടുതൽ ഇന്ത്യൻസ് വരും തന്നെയാണ് എന്റെ ഒരു മനസ്സിലുള്ളൊരു പ്രതീക്ഷ. വളരെയധികം സന്തോഷം.
1: ഖത്തർ നമ്മുടെ ഫേവറേറ്റ് ടീമാണ്. സാറിന്റെ ഫേവറേറ്റ് ടീം ഏതാണോ വേൾഡ് കപ്പില്?
0: എന്റെ വേൾഡ് കപ്പില് പ്രത്യേകിച്ചിട്ട് മകൻ എന്നുള്ളത് കാരണം പിന്നെ ഖത്തർ എന്നെ കൂടാതെ എന്റെ ഒരു ചൈൽഡ്ഹുഡ് ടീമാണ് ജർമ്മൻ.
1: ജർമ്മൻ
0: ഫാനാണ് പണ്ട് മുതലേ. ക്ലിൻസ്മാനും മറ്റായും ഇണമുള്ളറൊക്കെ കളിക്കുന്ന സമയത്തുള്ള അന്ന് മുതലേ ഒരു ഭയങ്കര ഹാർഡ് കോർ ജർമ്മൻ ഫാനാണ് ഞാൻ.
1: ജർമ്മൻ അല്ലയോടാ, മറ്റേ ഡയലോഗ് വെച്ചിട്ട് ഇപ്പൊ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്.
2: അപ്പൊ എന്തായാലും സാർ ഒരുപാട് സന്തോഷമുണ്ട് സാറിനെ ഓൺലൈനിൽ കൊണ്ടുവരാൻ സാധിച്ചതിലും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെയും വലിയൊരു ആഗ്രഹമാണ് കേരളത്തിന്റെ ഒരു ഫുട്ബോൾ അംബാസിഡറായി, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഫുട്ബോൾ അംബാസിഡറായിട്ട് തഹസീന് മാറാൻ സാധിക്കട്ടെ.
1: മാത്രല്ല എനിക്ക് വന്ന് ഖത്തറിന്റെ ഫസ്റ്റ് മാച്ച് എനിക്ക് തോന്നുന്ന അദ്ദേഹം നമുക്ക് സാറിന്റെ കൂടെ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുമോ എന്നൊരു ചെറിയ ചോദ്യം കൂടിയുണ്ട്.
0: ഒരു
2: ബിഗ് സ്ക്രീനിൽ കാണാം, അതിനുള്ള ഏർപ്പാടൊക്കെ നമുക്ക് നോക്കാം.
1: ഏറ്റവും അഭിമാനകരമായ ഒരു വിശേഷമായിരുന്നു ഇന്ന് സ്മാർട്ട് ടോക്കിൽ. കാരണം നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തത് ലോകകപ്പിലേക്ക് എത്തുന്ന ആദ്യ മലയാളി സാന്നിധ്യമായ തഹസിൻ, തഹസിന്റെ ഫാദർ ജംഷീദ് ആയിരുന്നു. അടുത്തയാഴ്ച വീണ്ടും മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കേൾക്കാം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ഹായ്, ദിസ് ഇസ് സുഹാസിനി.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൊടാം.

0: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Hi Radio Suno Display, ഞാൻ നിങ്ങളുടെ ശിശു നാരായണൻ.
3: You are listening to
2: Radio Suno. ഇനി കേട്ട് കേട്ട് ഊട്ടുകൂടാം.

Scoreboard, an exclusive sports roundup show. Scoreboard, an exclusive sports roundup show. ഹായ് ഹലോ, വെൽക്കം വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തെ വമ്പൻ ആവേശങ്ങളിലൂടെ നമ്മുടെ യാത്ര അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമാണ്. ഈ ഒരു സമയത്ത് ഒരു വമ്പൻ ആവേശം കൊടിയിറങ്ങി മറ്റൊരു ആവേശത്തിന് കൊടി കയറാൻ വേണ്ടിയിട്ടുമാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് കൊടിയിറങ്ങുമ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ചാമ്പ്യന്മാരായി കഴിഞ്ഞ വീക്കെൻഡ് കഴിഞ്ഞിട്ടായിരുന്നു മത്സരം. അതുകൊണ്ട് തന്നെ ഇത് സ്കോർ ബോർഡിൽ ആ ഒരു ആഘോഷം സെലിബ്രേറ്റ് ചെയ്യണം. ആസൻ RCB ഫാൻസ് ആ ഒരു ആഘോഷം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു ഇത്തിരി അധികം സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ചോ. എന്തായാലും IPL കൊടിയിറങ്ങുന്ന സമയത്ത് നമ്മളത് ആ കൊടി കയറ്റാൻ വേണ്ടിയിട്ട് പോകുന്നത് വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് ാണ് ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ ചുരുങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അത്രമാത്രം ആവേശത്തോടുകൂടി വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ കളം ഒരുങ്ങി നിൽക്കുകയാണ്. ഓരോ ടീമുകളും അവരുടെ എല്ലാ പ്രതീക്ഷകളും ഏറ്റവും ശക്തമായ ഒരു നിരയുമായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു കപ്പിൽ കുറഞ്ഞൊരു ആഗ്രഹം അല്ലെങ്കിൽ അതിൽ കുറഞ്ഞൊരു ലക്ഷ്യം ഒരു ടീമിന്റെ മനസ്സിലുണ്ടാവില്ല. ശക്തമായ പോരാട്ടങ്ങൾ കാഴ്ചവെക്കുക, വിജയക്കുതിപ്പുകൾ നടത്തുക, എതിരാളികളെ അങ്ങോട്ട് വിറപ്പിക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യങ്ങളുമായിട്ട് ഓരോ ടീമുകളും ഇറങ്ങുകയാണ്. വമ്പന്മാരും കൊമ്പന്മാരും ഒക്കെ കൊമ്പ് കോർക്കുന്ന ഈ ഒരു വമ്പൻ പോരാട്ടത്തിൽ വലിയ വലിയ വീഴ്ചകളും വാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ വേൾഡ് കപ്പിന്റെ കഥകൾ അത്രമാത്രം എക്സൈറ്റിംഗ് ആണ്. ആ ഓരോ കഥകളും നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ചില ആളുകൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ മികച്ച പ്രകടനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. സോ ഓരോ ആഘോഷങ്ങളും ആവേശങ്ങളും ഒക്കെ ഓണാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇതാ ഇന്നത്തെ സ്കോർ ബോർഡ് കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ വിശേഷങ്ങളോട് ഓണാണ്. കേൾക്കാൻ വേണ്ടിയിട്ട് കൂടെ കൂടാൻ വേണ്ടിയിട്ട് മറക്കണ്ട, കൂടെ ഞാൻ അച്ചു ആണ്. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: വീക്കെൻഡുകളിലാണല്ലോ സ്കോർ ബോർഡുമായിട്ട് സ്പോർട്സ് ലോകത്തെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ എത്തുന്നത്. എന്തായാലും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തുടരെ രണ്ടാമത്തെ കിരീടത്തിൽ മുത്തമിടുമ്പോൾ കഴിഞ്ഞ 17 വർഷങ്ങളിലായി നീണ്ടു നിന്നിരുന്ന കിരീടങ്ങൾ കയ്യിലേക്ക് കിട്ടാണ്ടിരുന്ന അവരുടെ ഒരു വലിയ വരൾച്ചയ്ക്ക് ഒരു അന്ത്യമാകുകയാണ്. അങ്ങനെ കിരീട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് RCB റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ റോയലായിട്ട് ഇങ്ങനെ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ടൈമാണ്. എന്തായാലും ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ടത് കൺസിസ്റ്റൻസിയാണ്. ആ ഒരു ടീം കഴിഞ്ഞ തവണ ടൂർണമെന്റിലെ ചാമ്പ്യന്മാരായതിന് ശേഷം ഒരിക്കൽ പോലും എവിടെയും പതറി നിൽക്കാതെ ബാക്ക് ടു ബാക്ക് മികച്ച പ്രകടനങ്ങൾ ഈ സീസണിൽ ഉടനീളം കാഴ്ചവെച്ചു. പോയിന്റ് ടേബിളിൽ 1st സ്ഥാനക്കാരായിട്ടാണ് അവർ ക്വാളിഫയർ 1 പോരാട്ടത്തിലേക്ക് എത്തുന്നത്. അവിടെ ഗുജറാത്തിനെ പരാജയപ്പെടുത്തുന്നു, അത് കഴിഞ്ഞ് ഫൈനലിൽ കാത്തിരിക്കുന്നു. ഗുജറാത്ത് രാജസ്ഥാനെയൊക്കെ പരാജയപ്പെടുത്തി തിരികെ വീണ്ടും ഫൈനലിലേക്ക് എത്തുന്നു. ഫൈനലിലെത്തിയപ്പോൾ ആധികാരികമായി തന്നെ ഗുജറാത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ചാമ്പ്യൻ പട്ടത്തിലേക്ക് വിരാട് കോഹ്ലി, രജത് പടിദാറും ഒക്കെ അങ്ങോട്ട് നടന്നെടുത്തത് എന്ന് പറയുന്നത്. ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം വിരാട് കോഹ്ലിയുടെ പെർഫോമൻസ് ആയിരുന്നു. കഴിഞ്ഞ തവണയും വിരാട് കോഹ്ലി സംഘവും ആ ഒരു കിരീടം നേടുമ്പോൾ രജത് പടിദാർ എന്ന് പറയുന്ന പുതിയ ക്യാപ്റ്റന്റെ കീഴിൽ ആ ഒരു കിരീടം നേടിയെടുക്കുന്ന സമയത്ത് മനസ്സ് നിറച്ചിട്ടുള്ള ഒരു കാര്യം വിരാട് കോഹ്ലി ആ ഒരു മത്സരത്തെ ഫിനിഷ് ചെയ്തൊരു രീതിയായിരുന്നു. ഒരു ഒരു ഒരു ചേസ് മാസ്റ്റർ എങ്ങനെയായിരിക്കും, ക്ലച്ച് ഇന്നിങ്സുകൾ എങ്ങനെയായിരിക്കും ലീഡ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ്. സോ ഓരോ നിമിഷങ്ങളും അത്രമാത്രം മനോഹരമാക്കിയിട്ടുള്ള ഒരു ഒരു ക്രിക്കറ്റ് ഉത്സവ കാലം കൊടിയിറങ്ങി. ഇനി ഫുട്ബോളിന്റെ ഉത്സവ കാലത്തിലേക്കാണ് നമ്മൾ കൊടിയേറാൻ വേണ്ടിയിട്ട് പോകുന്നത്, നടന്നെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ആ കഥകളിലേക്കൊക്കെ പോകാം. പക്ഷേ എനിക്ക് എൻ്റെ നായകനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റുമോ? ഹൃദയത്തിൽ ഈ 2 മാസക്കാലം സ്നേഹത്തിന്റെ കഥകൾ പെയ്തിറക്കിയ നായകന്റെ കഥകൾ ഇനിയും പറയാൻ വേണ്ടിയിട്ടുണ്ട്. ആ കഥയിലേക്ക് ഞാൻ ഓടി വരാം. ഇത് റേഡിയോ സിനിമയിൽ സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Chennai beats
2: Tamil head of the hour
3: in the art of podumakkolanda.

പണിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: Scoreboard, an exclusive sports roundup show.
1: അപമാനത്തിന്റെ കാലം അഭിമാനത്തിന്റെ കാലമായി മാറി മറിയുന്ന കാഴ്ചകളുണ്ട്. അത് ഭയങ്കര സുന്ദരമാണ്. കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. വിരാട് കോഹ്ലി എന്ന് പറയുന്ന പേര് ഓരോ ക്രിക്കറ്റ് ആരാധകരുടെയും ഹൃദയത്തിൽ എവിടെയൊക്കെ ഇടം നേടിയിട്ടുള്ള ഒരു പേരാണ്. ചിലർക്കൊരു ഹേറ്റ് കാണും, ചിലർക്ക് ഒരുപാട് സ്നേഹം കാണും. ഹേറ്റുള്ളവർ വളരെ കുറവായിരിക്കും അല്ലേ. എന്തായാലും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ RCBക്ക് വേണ്ടിയിട്ട് വിരാട് കോഹ്ലി തുടരെ രണ്ടാം തവണയും കിരീടത്തിൽ മുത്തമിടുകയാണ്. ക്യാപ്റ്റന്റെ റോളിൽ ആ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ടീമിന്റെ ഏറ്റവും ശക്തനായ പോരാളിയായിട്ട് തന്നെയാണ് വിരാട് കോഹ്ലി ഈ കിരീടങ്ങളിൽ മുത്തമിടുന്നത്. പക്ഷേ വിരാട് കോഹ്ലി നേരിട്ടതുപോലെ ട്രോളുകൾ നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ സങ്കടങ്ങൾ നേരിട്ടിട്ടുള്ള താരങ്ങളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രകടനങ്ങൾ കൊണ്ട്, വർക്ക് എത്തിക്സുകൾ കൊണ്ട് കരിയറിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഒരാൾ തന്നെയാണ് വിരാട് കോഹ്ലി. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തിട്ടുള്ള താരം, ഒരു ടീമിന്റെ കൂടെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്രയും വർഷങ്ങളിൽ 19 സീസണുകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു താരം, ഓരോ സീസണുകളിലും മത്സരങ്ങളിലും പ്രകടനങ്ങളിലും ഇംപ്രൂവ്മെന്റുകൾ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ഒരു താരം. ഒരു സീസണിൽ ഒരു താരത്തിന് സ്കോർ ചെയ്യാവുന്ന ഏറ്റവും മാക്സിമം റൺസ് 973 റൺസ് സ്കോർ ചെയ്തിട്ടുള്ള ഒരു താരം. ബൗണ്ടറികളുടെ കാര്യത്തിൽ നേട്ടങ്ങൾ കൊയ്തെടുത്തിട്ടുള്ള ഒരു താരം. അങ്ങനെ വിരാട് കോഹ്ലിയുടെ പേരിൽ IPL ഇല്ലാത്ത റെക്കോർഡുകളില്ല. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ഏതെങ്കിലുമൊക്കെ താരങ്ങൾ അത് ഓവർടേക്ക് ചെയ്തേക്കാം. പക്ഷേ IPLന്റെ ചരിത്രത്തിൽ പുതിയ ഒരു നിഘണ്ടു ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിരാടിന് കഴിഞ്ഞിട്ടുണ്ട്. വിരാട് ചരിത്രം എഴുതിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും പേരിനോടൊപ്പം ചേർന്ന് IPL ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു പട്ടത്തിലേക്ക് എത്താൻ വിരാട് കോഹ്ലിക്കും സംഘത്തിനും കഴിഞ്ഞിട്ടേയില്ല. പലപ്പോഴും പല രീതിയിൽ അവർ വഴുതി വീണു. ചിലപ്പം ബൗളിംഗ് ആയിരിക്കും പ്രശ്നം, ബൗളിംഗ് നന്നാവുമ്പോൾ ബാറ്റിംഗ് ആയിരിക്കും പ്രശ്നം, മുൻനിര നന്നായി കളിക്കുമ്പോൾ മധ്യനിര വലിയ രീതിയിൽ തകർന്നു പോകുന്നു. അങ്ങനെ എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ റോയലായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു ടൈമായിരുന്നു. എന്തായാലും ഈ തടസ്സങ്ങളെല്ലാം RCBയും സംഘവും ഒക്കെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞ വർഷവും ഈ വർഷവും തുടരെ രണ്ടാം കിരീടത്തിൽ മുത്തമിടുമ്പോൾ അപമാനത്തിന്റെയും കൂകിവിളികളുടെയും കാലത്ത് നിന്ന് വിരാട് കോഹ്ലി എന്ന് പറയുന്ന താരം കയ്യടികളുടെ ഒരു കാലത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അദ്ദേഹത്തിന് ഒരിക്കലും കയ്യടികൾ കിട്ടാതിരുന്നിട്ടില്ല, അദ്ദേഹത്തിന് ഒരിക്കലും അപ്രിസിയേഷൻസുകൾ കിട്ടാതിരുന്നിട്ടില്ല. പക്ഷേ കിരീടം എന്ന് പറയുന്ന സ്വപ്നം നീണ്ടു നിന്നത് എന്നും വിരാട് കോഹ്ലിയുടെ മനസ്സിൽ വലിയൊരു സങ്കടമായിരുന്നു എന്ന് പുള്ളി തന്നെ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു നേട്ടം കൈവരിച്ചതിൽ സന്തോഷത്തോടുകൂടി തന്നെ IPL കഥകൾക്ക് കൂടി നമ്മൾ ഇവിടെ കൊടിയിറക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. IPL കഥകൾ കൊടിയിറങ്ങുന്നു. പക്ഷേ ഇനി കൊടി കയറാൻ വേണ്ടിയിട്ട് പോകുന്നത് നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ വേൾഡ് കപ്പിന്റെ ആവേശത്തിലേക്കാണ്. ടീമുകൾ ഓരോന്നും സെറ്റാണ്. ഹൃദയമിടിപ്പിന്റെ വേഗതയിൽ പന്ത് തട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ആവേശ പോരിന്റെ പോർക്കളത്തിലേക്ക് നമ്മളിതാ അങ്ങോട്ട് കടന്നുകൂടാൻ വേണ്ടിയിട്ടുമാണ്. കഥകളൊക്കെ വെയിറ്റിംഗ് ആണ്. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനിമയിൽ കേട്ട് കൂട്ടുകൂടാം.

Scoreboard, an exclusive sports roundup show. 48 ടീമുകൾ, ഒരൊറ്റ ലക്ഷ്യം വേൾഡ് കപ്പ്, അല്ലെങ്കിൽ ഒരൊറ്റ ലക്ഷ്യം ഏറ്റവും ശക്തമായ പോരാട്ടങ്ങൾ. അതെ, വമ്പൻ പോരുകൾ കാണാം, ശക്തമായ പോരാട്ടങ്ങൾ കാണാം, ഏറ്റവും അവസാന ശ്വാസം വരെ പോരടിക്കാനുള്ള മനസ്സ് കാണാം, വമ്പൻ താരോദയങ്ങൾ കാണാം. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇനി വേൾഡ് കപ്പിന്റെ ആവേശത്തിലേക്ക് നമ്മളിങ്ങനെ നടന്നു നീങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നൊരു ടൈമാണ്. ഈ ഒരു സമയത്ത് ഇനി ലോകം മുഴുവൻ ഒരൊറ്റ ചോദ്യമാണ്, നിങ്ങൾ ഏതാ ടീം, ഏത് ടീമിന്റെ കൂടെയാണ്? എന്നോട് ആ ചോദ്യം ചോദിച്ചാൽ ഞാൻ പോർച്ചുഗലിൽ തന്നെ പറയും, പറങ്കിപ്പടയോടൊപ്പമാണ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോടൊപ്പം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ ഓരോ ടീമുകളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ടീമുകളുടെ കോട്ടങ്ങളും നേട്ടങ്ങളും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ഓരോ ആഴ്ചകളിൽ ഡിസ്കസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. മത്സരങ്ങളിൽ എത്തുന്ന സമയത്ത് ഓരോ മത്സരത്തിന്റെയും ആവേശത്തിലേക്കൊക്കെ പോകാം. പക്ഷേ ഈ ഒരു പേര് പറയാണ്ട് സ്കോർ ബോർഡിൽ എനിക്കിന്ന് വേൾഡ് കപ്പിന്റെ ആവേശത്തിലേക്ക് അങ്ങോട്ട് എത്താൻ പറ്റുമോ എന്നുള്ളത് സംശയമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പറങ്കിപ്പടയുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 2006 മുതൽ ഫുട്ബോൾ വേൾഡ് കപ്പിൽ ബൂട്ട് കെട്ടി ഇറങ്ങുന്നുണ്ട്. ആ ഒരു ടീമിന്റെ കരുത്തായി, ആ ഒരു ടീമിന്റെ മുഖമായിട്ട് നിലകൊള്ളുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപക്ഷെ ഇപ്പോൾ ഒരൊറ്റ സ്വപ്നം മാത്രമേ ഉള്ളായിരിക്കും, വേൾഡ് കപ്പിൽ മുത്തമിടുക, വേൾഡ് കപ്പ് എന്ന് പറയുന്ന സ്വപ്നം അങ്ങോട്ട് നേടിയെടുക്കുക. യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ കിരീടങ്ങൾ നേടിയിട്ടുണ്ട്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ, സ്പാനിഷ് ലാലിഗയിൽ, സീരിയ കിരീടങ്ങൾ, സൗദി പ്രോ ലീഗ്, ഫിഫ ക്ലബ് വേൾഡ് കപ്പുകൾ, യൂറോ കപ്പ്, യു എഫ് എ നാഷൻസ് ലീഗ് തുടങ്ങി റൊണാൾഡോവിന്റെ ക്യാബിനില്ലാത്ത കപ്പുകളൊന്നുമില്ല, പ്രധാനപ്പെട്ട കപ്പുകളൊന്നുമില്ല. പക്ഷേ ദാ ഇനി ഒരു വലിയ സ്വപ്നം കൂടി അദ്ദേഹത്തെ ഇങ്ങനെ അകന്ന് കാത്തിരിക്കുകയാണ്, അത് വേൾഡ് കപ്പ് എന്ന് പറയുന്ന സ്വപ്നമാണ്. ഈ ടൂർണമെന്റിൽ തന്നെ ഏറ്റവും ശക്തമായ മിഡ്ഫീൽഡുമായിട്ടാണ് പറങ്കിപ്പട പോർച്ചുഗൽ ഇറങ്ങുന്നത്. മിഡ്ഫീൽഡ് മാത്രം വെച്ചിട്ട് കളി പിടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ ഏറ്റവും ശക്തമായ, ഒരിക്കലും എഴുതി തള്ളാൻ കഴിയാത്ത കൃത്യമായ ഒരു ടീമുമായി എത്തുമ്പോൾ ആ ഒരു ടീമിന്റെ മുൻനിരയിൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ഉള്ള, ഏതൊരു സമയത്തും ഗോളടിക്കാൻ കെൽപ്പുള്ള, ഇന്നും ബോക്സിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള മുൻനിരക്കാരനായിട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പറങ്കിപ്പടയോടൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറങ്കിപ്പടയുടെ ഏറ്റവും വലിയ ആവേശം. എന്നാലും റൊണാൾഡോവും സംഘവും വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ഈ ഒരു വേൾഡ് കപ്പിൽ കളത്തിലേക്ക് ഇറങ്ങുന്നത്. കളത്തിൽ പുതിയ പുതിയ അത്ഭുതങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പടക്ക് കഴിയട്ടെ എന്ന് വിഷയമ്പോൾ മറ്റ് ഫാൻസ് പറയുന്നുണ്ടാവും, അർജന്റീന എന്നാ സുമ്മാവാ, രണ്ടാം തവണയും കപ്പടിക്കാൻ ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പം ബ്രസീൽ ഫാൻസ്, ഈ തവണ ഞങ്ങളൊരു തൂക്കും, കഴിഞ്ഞ കുറച്ച് സങ്കടങ്ങളൊക്കെ ഞങ്ങൾക്ക് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഫ്രാൻസും സ്പെയിനും ഉൾപ്പെടെയുള്ള ഓരോ ടീമുകളുടെ ആരാധകരും ഇവിടെ അണിനിരക്കുന്ന ഒരു ടൈമാണെന്നറിയാം. എല്ലാ ടീമുകളും പ്രതീക്ഷകളുടെ ഭാരവുമായി വമ്പൻ പോരാട്ടത്തിന് പോർക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കൂടുതൽ കൂടുതൽ കഥകൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അർജന്റീന ഫാൻസിന് ഇത്തിരി സന്തോഷം വരുന്നൊരു കണക്കെനിക്ക് പറയാനുണ്ട്. എന്താണല്ലേ ഓടി വന്നിട്ട് പറയാം. കൂടെ ഞാൻ അച്ചുവാണ്, റേഡിയോ സ്കോർ ബോർഡിന്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സ്കോർ ബോർഡ്, എൻ എക്സ്ക്ലൂസീവ് സ്പോർട്സ് റൗണ്ട് അപ്പ് ഷോ.
3: ചാമ്പ്യന്മാര് വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുമ്പോഴേ വീണ്ടും ആ ഒരു ചാമ്പ്യൻഷിപ്പ് നിലനിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇപ്പം ഈ 2026 ചരിത്രം നോക്കുകയാണെങ്കിൽ നിലനിർത്തൽ ഇത്തിരി ട്രെൻഡായി വരുന്നുണ്ട് കേട്ടോ. വെൽക്കം ബാക്ക്, ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. 2025 UEFA ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയത് PSG. 2026 ആ ഒരു കിരീടത്തിൽ മുത്തമിടാൻ കഴിഞ്ഞത് PSG. 2024 T20 വേൾഡ് കപ്പ് മുത്തമിട്ടത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. 2026 T20 വേൾഡ് കപ്പിൽ മുത്തമിട്ടത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടത്തിൽ മുത്തമിട്ടത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആ ഒരു കിരീടത്തിൽ മുത്തമിട്ടതും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022 വേൾഡ് കപ്പിൽ മുത്തമിട്ടത് അർജന്റീന. അപ്പം 2026 വേൾഡ് കപ്പിൽ മുത്തമിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും അർജന്റീന ഫാൻസിന്റെ ഇടയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു കരക്കമ്പയാണ്. തീർച്ചയായിട്ടും ഓരോ പ്രതീക്ഷകളും ഓരോ ഊർജ്ജങ്ങളും ഓരോ ടീമുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് എനർജി ഉള്ളൊരു കാര്യമാണ്. പക്ഷെ അവർ പറയുന്നത് അല്ലെങ്കിൽ അർജന്റീന ഫാൻസ് ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണക്കുകൾക്കെല്ലാം അപ്പുറം പ്രതീക്ഷയോടുകൂടി 6th വേൾഡ് കപ്പിലേക്ക് ഇറങ്ങുന്ന ഒരൊറ്റ പേരാണ് അർജന്റീനയുടെ കരുത്ത്. ആ ഒരൊറ്റ പേരാണ് അവരുടെ ആത്മവിശ്വാസം, ലയണൽ മെസ്സി. മൈതാനത്ത് എപ്പോഴും മാന്ത്രികത കാണിക്കുന്ന ആ ഒരു മാന്ത്രികൻ കളത്തിലുള്ളിടത്തോളം കാലം ഞങ്ങൾ തകരില്ല, ഞങ്ങൾ തല താഴ്ത്തില്ല, തല ഉയർത്തിപ്പിടിച്ച് തന്നെ ഈ ഒരു ടീമിന്റെ സ്വപ്നങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തിപ്പിക്കാൻ ആ ഒരു ഇന്ദ്രജാലക്കാരന് കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അർജന്റീനയുടെ 26-അംഗ സംഘം കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. വേൾഡ് കപ്പ് പോരാട്ടങ്ങളിൽ പുതുമയുടെ പുതുയുഗം തീർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. തുടരെ ആ ഒരു കിരീട ചരിത്രം എഴുതാനുള്ള ലക്ഷ്യത്തോടുകൂടി ഇറങ്ങുന്നത്. ഗ്രൂപ്പ് ജെയിൽ അൾജീരിയ, ഓസ്ട്രിയ, ജോർദൻ തുടങ്ങിയവരാണ് അർജന്റീനയുടെ എതിരാളികളായി വരുന്നത്. ഈ ഒരു ടീമിനെ മൊത്തത്തിൽ ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു കിടിലൻ കെമിസ്ട്രിയുള്ള ഒരുപാട് ഹൃദയം കൊണ്ട് ഒരുമിച്ച് കളിക്കുന്ന ഒരു ടീമാണെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അർജന്റീനൻ ടീമിന് ഒരു കിടിലൻ യൂണിറ്റി ഉണ്ട്. ടാക്ടിക്കലി കൃത്യമായ ഒരു പ്ലാനോടുകൂടിയായിരിക്കും സ്കലോണിയുടെ സംഘം കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. യുവത്വത്തിന് കൃത്യമായ അവസരങ്ങൾ കൊടുക്കുന്നു. പരിചയ സംബന്ധത്തിന്റെ കരുത്തായിട്ട് മെസ്സിയും ഒറ്റമണ്ടിയും ഉൾപ്പെടെയുള്ള താരങ്ങൾ ഹൃദയം നിറഞ്ഞ് കളിക്കാനോ അവിടെ ഉണ്ട്. പക്ഷേ അവരൊരു വലിയ മിസ്സിങ്ങിലാണ്. സാക്ഷാൽ ഏഞ്ചൽ ഡി മറിയാന്ന് പറയുന്ന ഒരൊറ്റ പേര് ഈ ഒരു ടീമിനോടൊപ്പം ഇല്ലാത്തത് അർജന്റീന ഫാൻസിന്റെ ഹൃദയെടുപ്പ് പോലും കൂട്ടുന്നുണ്ടായിരിക്കാം. പലപ്പോഴും മത്സരങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് അയാളൊരു മാലാഖയായി മാറും. അയാൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പല ടൂർണമെന്റുകളിലും ടീമിന്റെ രക്ഷകനാകുന്നത് കണ്ടിട്ടുള്ളതാണ്. 2022 വേൾഡ് കപ്പിൽ ഉൾപ്പെടെ ആ മായാജാലങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു പേര് തീർച്ചയായിട്ടും മധ്യനിരയിൽ അർജന്റീനയുടെ കരുത്തിനെ വലിയ രീതിയിൽ ചോർത്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ അത് പറയുമ്പോൾ തന്നെ അർജന്റീന ഫാൻസ് തിരികെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പേടിയും വേണ്ട, അർജന്റീനയുടെ മധ്യനിര ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഏറ്റവും മികച്ച രീതിയിൽ ആ ഒരു മധ്യനിരയെ നയിക്കാൻ ഇപ്പോഴത്തെ താരങ്ങൾക്കും കഴിയും. എന്തായാലും അർജന്റീനയെ തകർക്കട്ടെ, ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് തന്നെ നേരെ അടുത്ത ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ്. കൂടെ ഞാൻ അച്ചുവാണ്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: നമസ്കാരം, ഞാൻ സന്തോഷ്.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ 91.7.

Scoreboard, an exclusive sports roundup show. ഒരു പേര് ഒരു ടീമിന് മുഴുവൻ, ഒരു ടീമിന്റെ ആരാധക കൂട്ടത്തിന് മുഴുവൻ ആവേശം നൽകാൻ കഴിയും. ചില പേരുകൾക്ക് അതിന് കഴിയും. അങ്ങനെ ഒരു പേരും അങ്ങനെ ഒരു ടീമും കളത്തിലേക്ക് ഇറങ്ങുകയാണ്. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തി വരുന്ന സമയത്ത് പറങ്കിപ്പടയിലേക്ക് നമ്മൾ പോയി, ലയണൽ മെസ്സിയുടെ അർജന്റീനയിലേക്ക് നമ്മൾ പോയി, ഇനി നേരെ പോകുന്നത് നെയ്മറിന്റെ ബ്രസീലിലേക്കാണ്. പരിക്കയാളെ നല്ല രീതിയിൽ തളർത്തിയിട്ടുണ്ട് എന്ന് പലരും വിമർശനങ്ങൾ കൊണ്ട് എഴുതി തള്ളുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പ്രതിഭയ്ക്കൊത്ത പ്രകടനങ്ങൾ ഈ പരിക്കിന്റെ പ്രശ്നങ്ങൾക്കൊപ്പം അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു സംശയം പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. പക്ഷേ ബ്രസീൽ ആരാധകർ ഹൃദയത്തിൽ നിന്ന് പറയുന്നുണ്ടാവും, ആ പേര് ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു ധൈര്യം. ആ പരിക്കുകളുടെ പ്രശ്നങ്ങളെ മാറ്റി നിർത്തി കളത്തിലേക്ക് അയാൾ അദ്ദേഹത്തിന്റെ സംഹാര താണ്ഡവമാടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിന് ഈ ഒരു സീസണിൽ ചരിത്രം എഴുതാൻ കഴിയും. വീണ്ടും അവർ കുതിക്കും ഒരുപാട് ഒരുപാട് ആവേശത്തോടുകൂടി. വേൾഡ് കപ്പിന്റെ ടൂർണമെന്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ടീം, ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയിട്ടുള്ള ഒരു ടീം, വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഒരിക്കൽ പോലും വേൾഡ് കപ്പിന്റെ ഭാഗമാകാതിരുന്നിട്ടില്ലാത്ത ടീം, അതായത് എല്ലാ വേൾഡ് കപ്പ് സീസണുകളുടെയും ഭാഗമായിട്ടുള്ള ടീം, പ്രതാപകാലത്തെ പകിട്ടൊന്നുമില്ല ഈ ഒരു ടീമിനെന്ന് പലരും എഴുതി തള്ളുമ്പോഴും ഒരൊറ്റ കാര്യം അട്ടിവരെ ഇട്ട് പറയാൻ വേണ്ടിയിട്ട് ബ്രസീൽ ഫാൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ആൻസലോട്ടിയും സംഘവും എത്തുന്നത് വെറുതെ കളിച്ചു പോകാനല്ല, കളത്തിൽ നിറയാൻ വേണ്ടിയിട്ടാണ്, കിരീടമെന്ന് പറയുന്ന സ്വപ്നവുമായിട്ടാണ്. ക്ലബ് ഫുട്ബോളിൽ തകർത്ത് കളിക്കുന്ന ഒത്തിരി താരങ്ങൾ ഈ ഒരു ടീമിന്റെ ഭാഗമായിട്ടുണ്ട്. 5 തവണ വിശ്വ കിരീടത്തിൽ മുത്തമിട്ടിട്ടുള്ള ഒരു ടീമാണ്. ഫുട്ബോൾ ലോകത്ത് 100 ആണ്ടുകളോളം ഓരോ ആരാധകരുടെയും ഹൃദയത്തിൽ ഈ മഞ്ഞപ്പടയ്ക്ക് കൂടുകൂട്ടിയിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ 10 ആണ്ടുകളോളം അവർ സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും മികച്ച ഒരുപടി വമ്പൻ താരങ്ങളെ കൊണ്ടാണ്. റൊണാൾഡോയും റൊണാൾഡീഞ്ഞോയും തുടങ്ങിയ ഓരോ താരങ്ങളും നമ്മുടെ ഹൃദയത്തിലൂടെ പന്ത് കെട്ടിയിട്ടില്ലേ. 2014 സ്വന്തം നാട്ടിലെ കപ്പിനരികിലെത്തിയെങ്കിലും സെമിയിൽ ജർമ്മനിക്ക് മുന്നിൽ തകർന്നടിഞ്ഞു. അതുപോലെ 2018 2022 ക്വാർട്ടറിനപ്പുറം പോകാനായില്ല. ഇക്കുറി കിരീടം നേടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ബ്രസീൽ. ലോകകപ്പിൽ ഗ്രൂപ്പ് സി പോരാട്ടങ്ങളിലായിരിക്കും ബ്രസീൽ നിറഞ്ഞു നിൽക്കുന്നത്. മൊറോക്ക, ഹെയ്ത്തി, സ്കോട്ട്ലൻഡ് ടീമുകളാണ് മറ്റംഗങ്ങളായിട്ട് വരുന്നത്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ നോക്കൌട്ട് റൗണ്ടിലേക്ക് കടക്കാനായിരിക്കും ബ്രസീലിന്റെ ഏറ്റവും വലിയ സ്വപ്നവും ലക്ഷ്യമൊക്കെ. എന്തായാലും വലിയ സ്വപ്നങ്ങളുമായിട്ട് നെയ്മറിന്റെ ബ്രസീൽ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ മികച്ച പോരാട്ടങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടെ. പ്രതീക്ഷകളോടുകൂടി കാത്തിരിക്കാം. ഇത് സ്കോർ ബോർഡിന്റെ ടൈം കൂടെ ഞാൻ അച്ചു ആണ്.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: Hi everyone, this is Bharat here.
1: You're listening to
0: Radio Suno 91.7 Kete Kete Kutu Kudam.
2: Scoreboard, an exclusive sports roundup show.
3: സ്കോർ ബോർഡിൽ നിന്ന് ഫുട്ബോൾ മൈതാനത്തോടെ ഇങ്ങനെ പന്ത് തട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു ടൈമാണ്. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം കൂടെ ഞാൻ അച്ചുമാണ്. പക്ഷെ ഞാൻ നേരെ ഫുട്ബോൾ മൈതാനത്ത് നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ക്രിക്കറ്റ് മൈതാനം വരെ പോയിട്ട് വരാം. ക്രിക്കറ്റിലാണ് തുടങ്ങിയത്, ഫുട്ബോളിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. വേൾഡ് കപ്പിന്റെ ആവേശം ഇങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ. പക്ഷെ മറ്റൊരു വേൾഡ് കപ്പോട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. ആ ഒരു വേൾഡ് കപ്പിന്റെ കൂടെ കൗണ്ടോട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. യെസ് T20 വേൾഡ് കപ്പ്, വനിതകളുടെ T20 വേൾഡ് കപ്പ്. ക്രിക്കറ്റിന് വലിയ രീതിയിൽ സ്ഥാനം കിട്ടുന്ന, ക്രിക്കറ്റിന് ഒരുപാട് ആരാധകരുള്ള ഈ ഒരിടത്തും T20 വേൾഡ് കപ്പ്, വനിതകളുടെ വേൾഡ് കപ്പ് എത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതുപോലെ തന്നെ വനിതാ താരങ്ങൾക്ക് എത്രമാത്രം റെസ്പെക്റ്റും സ്നേഹവും പുരുഷ താരങ്ങളോടൊപ്പം തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. പക്ഷെ കാലം മാറുന്നുണ്ട്, വലിയ രീതിയിൽ വനിതാ ക്രിക്കറ്റിന് ഒരു സ്ഥാനം ലഭിക്കുന്നുണ്ട്. ഈവൻ വനിതാ ക്രിക്കറ്റിന്റെ IPL ഫോർമാറ്റുള്ള WPLന് പോലും വലിയ രീതിയിലുള്ള ആരാധകരെയും കാഴ്ചക്കാരെയും കിട്ടുന്നു എന്നുള്ള

ഒക്കെ പറയുന്നത് ക്രിക്കറ്റിലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വലിയ രീതിയിൽ കുറയുന്നതിന് ഏറ്റവും വലിയ കണക്കുകളാണ്. പക്ഷേ ഈ തവണ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് സ്റ്റാർ സ്പോർട്സ് എടുത്തിട്ടുള്ള ഒരു പ്രൊമോ ഉണ്ട്. ഗംഭീര പ്രൊമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീര പ്രൊമോ, ഒരു വലിയ ആശയം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ചെറിയൊരു തോട്ടാണ്, ആ ഒരു തോട്ട് എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയാം, ഇത് മനോഹരമായി പലരുടെയും കാഴ്ചപ്പാടുകളെ തിരുത്തി കുറിക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്രൊമോ ആണെന്നുള്ളത്. സംഭവം വളരെ സിമ്പിളാണ്. അതായത് ഒരു ഫ്ലൈറ്റ് വരുന്നു, ഫ്ലൈറ്റിൽ പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് വരുന്നു, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആ ഫ്ലൈറ്റിലേക്ക് എത്തുന്നു എന്നുള്ളത്. അപ്പം എക്സൈറ്റഡ് ആയിട്ട് ഒരു അച്ഛനും മകനും അടുത്തടുത്തിരിക്കുകയാണ്. അച്ഛൻ പറയുന്നു, യെസ് വേൾഡ് ചാമ്പ്യൻസ് ഇതാ വരികയാണ്, ഇന്ത്യൻ ടീം വരികയാണെന്നുള്ളത്. പെട്ടെന്ന് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ, വനിതാ ടീമിന്റെ ക്യാപ്റ്റൻ ഹർമീത് പ്രീത് കൗർ ആ ഒരു ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. അത് കാണുമ്പോൾ അച്ഛൻ്റെ മുഖത്തൊരു നിരാശയാണ്, ഓ ഇന്ത്യൻ വനിതാ ടീമാണ്, മെൻസ് ടീം അല്ല എന്നുള്ളൊരു രീതിയിൽ. പക്ഷേ അവിടെ എക്സൈറ്റഡ് ആകുന്നത് ആ മകനാണ്. മകൻ പെട്ടെന്ന് എക്സൈറ്റഡ് ആയിട്ട് ഓരോ താരങ്ങളുടെയും പേരിങ്ങനെ വിളിച്ചു പറയാണ്, ഈ താരമുണ്ടോ ആ താരമുണ്ടോ എന്നുള്ള രീതിയിലുള്ള എക്സൈറ്റ്മെന്റ് കാണിക്കുകയാണ്. അച്ഛൻ ഞെട്ടുന്നു, ഏ മകൻ ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ആശ്ചര്യത്തോടു കൂടി നോക്കുന്നു. പെട്ടെന്ന് അച്ഛന് മനസ്സിലാകുന്നു, ഇന്ത്യൻ റെപ്രസെൻ്റ് ചെയ്ത് കളത്തിലേക്ക് ഇറങ്ങുന്ന താരങ്ങളാണ് അവർ. അവരിപ്പോൾ വനിതാ ടീമാണോ പുരുഷ ടീമാണോ എന്നുള്ളതല്ല നോക്കേണ്ടത്, അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്കൊരു കയ്യടികളോടുകൂടി അവരെ അവിടേക്ക് വരവേൽക്കുക, അത് തൻ്റെയും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഒരുപാട് സ്നേഹത്തോടുകൂടി അദ്ദേഹവും കൂടി അതിനോടൊപ്പം ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ചില കാഴ്ചപ്പാടുകൾ മാറാനുള്ളതാണ്. അതൊരു പക്ഷേ ഏത് തലമുറയിലുള്ളവരാണ് ആ കാഴ്ചപ്പാടുകൾ മാറ്റാൻ നമുക്ക് പ്രോത്സാഹനമാകുന്നത് എന്നുള്ള ഒരു കൊച്ചു ചോദ്യമല്ല, വലിയ ചോദ്യം തന്നെയാണ്. ഇവിടെ ഒരു കൊച്ചുകുട്ടിയാണ് ആ ഒരു കാഴ്ചപ്പാട് മാറാൻ വേണ്ടിയിട്ട് പ്രോത്സാഹനവും പ്രചോദനവും ആകുന്നത്. ആ ഒരു പ്രചോദനവും പ്രോത്സാഹനവും ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു അച്ഛൻ മാറാൻ കാണിച്ചത് തന്നെയാണ് ഏറ്റവും വലിയൊരു മാറ്റം. ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഏത് ഗെയിമുകളാണെങ്കിലും വേർതിരിവുകളുടെ കാലം ഇനിയില്ല, അതാണ് ഈ ഒരു പരസ്യം പറയുന്നത്. കൂടെ ഞാൻ അച്ചു ആണ്, റേഡിയോ സുനോയിൽ ദി സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

Scoreboard, an exclusive sports roundup show. ആവേശത്തിന്റെ പൊടിപൂരത്തിലേക്കുള്ള കൗണ്ട് ഡൗൺ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ദിവസങ്ങളുടെ വിരലിലെണ്ണാവുന്ന മാത്രം ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പാണ് വേൾഡ് കപ്പിന് വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് തൊട്ടരികിൽ ഖത്തറിൽ ഈ നടന്നിട്ടുള്ള വേൾഡ് കപ്പിന് കൊടിയിറങ്ങിയിട്ട് 4 വർഷമായെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഒരു വേൾഡ് കപ്പ് കാണാൻ കഴിയുമെന്നുള്ള പലരുടെയും, കഴിയുമോ എന്നുള്ളൊരു ചോദ്യത്തിന് പലർക്കും ഉത്തരം നൽകിയത് ഖത്തർ വേൾഡ് കപ്പായിരിക്കും. അത്രമാത്രം സ്നേഹത്തോടു കൂടി ഈ ഒരു ഗെയിമിനെ മനസ്സിലേറ്റിയിട്ടുള്ള പലരും, സാധിക്കുന്ന പല ആളുകളും പോയി കണ്ടിട്ടുള്ളൊരു വേൾഡ് കപ്പാണ്, ഭാഗമായിട്ടുള്ളൊരു വേൾഡ് കപ്പാണ്. ഒരുപാട് പേരുടെ ആഗ്രഹം പോലെ തന്നെ അർജന്റീന കിരീടത്തിൽ മുത്തമിട്ടിട്ടുള്ളൊരു വേൾഡ് കപ്പാണ്. എന്തായാലും ഒരു പുതിയ വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ എല്ലാ ടീമുകളും അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായൊരു നിരയുമായി തന്നെയാണ് കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഏത് ടീമാണ് ഏറ്റവും ടോപ്പ് എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഒരു ഉത്തരം പറയുന്നില്ല, പക്ഷെ എല്ലാ ടീമുകൾക്കും അവരുടേതായ കരുത്തുണ്ട്. മധ്യനിരയിലും മുൻനിരയിലും ഡിഫൻസിലും ഒക്കെ അവരുടേതായ തന്ത്രങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഓരോ ടീമുകളും കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഈ ഒരു വേൾഡ് കപ്പിൽ ഏത് ടീമായിരിക്കും എല്ലാവരെയും ഞെട്ടിക്കാൻ പോകുന്ന കൗതുകങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒരുപാട് ആകാംക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിന് കാത്തിരിക്കുന്നത്. ഏറ്റവും മികച്ച പോരാട്ടങ്ങൾക്ക് വിജയം നേടാൻ വേണ്ടിയിട്ട് കഴിയട്ടെ, ഏറ്റവും മികച്ച പോരാളികൾ വിജയത്തിന്റെ മധുരം നുണയട്ടെ എന്നൊക്കെ ഉള്ളതാണ്. വമ്പൻ പോരാട്ടത്തിന് പോരാട്ട വീര്യത്തോടുകൂടി കളത്തിലേക്ക് ഇറങ്ങുന്ന ഇതിഹാസങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഫുട്ബോൾ ലോകം എന്നും സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന 2 സൂപ്പർ ലെജൻഡുകൾ അവരുടെ ഏറ്റവും അവസാന വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ബൂട്ടുകെട്ടുകയാണ്. കഴിഞ്ഞ തവണ 2022 ലയണൽ മെസ്സിക്ക് ആ ഒരു സന്തോഷം, അതായത് വേൾഡ് കപ്പിന്റെ ഒരു അഭിമാനം തേടിയെത്തിയെങ്കിൽ, ഈ തവണ ക്രിസ്ത്യാനോ റൊണാൾഡോവും ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. പറങ്കിപ്പടയുടെ ടീമും ഈ തവണ ശക്തമാണ്. നേരത്തെ നമ്മൾ ടീമുകളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും അവരുടെ ഏറ്റവും അവസാന പോരാട്ടത്തിന് വേണ്ടിയിട്ട്, വേൾഡ് കപ്പ് വേദിയിലെ പോരാട്ടത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ അത് കുറച്ച് സ്പെഷ്യലായിരിക്കും. കാരണം ഇത്രമാത്രം ഇത്രയും കാലം ശക്തമായിട്ട് 2 ഫുട്ബോൾ താരങ്ങൾ അവരുടെ ഐതിഹാസിക യാത്ര ഒരുമിച്ച് നടത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇവർ രണ്ടുപേരും തമ്മിൽ വലിയൊരു ഫാൻ ഫൈറ്റ് ഉണ്ടാവും, ഇവർ തമ്മിലല്ല, ഇവരുടെ ഫാൻസ് തമ്മിലൊരു ഫാൻ ഫൈറ്റ് ഉണ്ടാവും. ഇവരിൽ ആരാണ് റിയൽ ഗോട്ട് എന്നുള്ളൊരു ചോദ്യം എല്ലാ കാലവും ഉയർന്നു നിൽക്കുന്നുണ്ടാകാം. അതിന് പല രീതിയിലുള്ള തിയറീസ് ഉണ്ടാകാം, പല രീതിയിലുള്ള ഉത്തരങ്ങൾ ഉണ്ടാകാം, അതൊക്കെ ഓക്കെ. പക്ഷേ ഇവര് രണ്ടുപേരും നമ്മളുടെ ഹൃദയത്തിൽ നേടിയെടുത്ത ഒരു ഇടമുണ്ടല്ലോ, അതുപോലെ ഇനി ആരൊക്കെ നേടിയെടുക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. നേടിയെടുത്തേക്കാം, എടുക്കും, ഇന്ന പേരുകളൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് പുതിയ പുതിയ പേരുകളൊക്കെ പലരും പറയുന്നുണ്ടാകാം. പക്ഷെ ഇവർ ക്രിയേറ്റ് ചെയ്തൊരു മാജിക് സംതിങ് സ്പെഷ്യലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് മറക്കണ്ട. എന്തായാലും വേൾഡ് കപ്പിൻ്റെ ആവേശ പൂരികളിലേക്ക് നമ്മൾ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മളുടെ സ്കോർ ബോർഡിൽ ഫുൾ വേൾഡ് കപ്പിൻ്റെ ആവേശമായിരിക്കും. ഓരോ മത്സരങ്ങളിലെയും ഏറ്റവും മനോഹരമായ നിമിഷങ്ങളൊക്കെ നമ്മൾ ഒപ്പിയെടുത്തുകൊണ്ട് വരുന്നതായിരിക്കും. സോ വേൾഡ് കപ്പിൻ്റെ ഒരു കംപ്ലീറ്റ് റൗണ്ട് അപ്പുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്നും മറക്കണ്ട. സോ സ്നേഹത്തോടു കൂടി ഇന്നത്തെ സ്കോർ ബോർഡ് വൈൻഡ് അപ്പ് ചെയ്ത് ഞാനങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരു ടൈമാണ്. കൂടെ ഞാൻ അച്ചു ആണ്. റേഡിയോ സ്കോർ ബോർഡിൻ്റെ ടൈമായിരുന്നു. ടാറ്റ.

0: FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: Good morning. സാറ്റർഡേ ആണ്, ജൂൺ 6th. കുറച്ച് ഉറക്കക്ഷീണത്തിൽ എത്തിയിരിക്കുന്നു. ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂടെ ഹോം ഡെലിവറിയിൽ അഷ്ടമിയാണ് കേട്ടോ. സന്ദീപ് ഒരു ഉറങ്ങുന്നു,
4: വൈബ് അങ്ങനെയാണല്ലോ.
3: ഇന്ന് ഞാൻ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പിച്ചിമ്പയും പറഞ്ഞെന്നൊക്കെ, വേറൊന്നും കൊണ്ടല്ല, സത്യമായിട്ട് വീക്കെൻഡ് ആയിട്ട്
4: ഉറങ്ങിട്ടില്ല. 3 ദിവസം 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല.
3: അതെ അതെ, അതുകൊണ്ട് എന്ത് പറ്റി? ഞാൻ വ്യാഴാഴ്ച പോകുന്നതിന് മുമ്പ് എല്ലാരോടും പറഞ്ഞിരുന്നു, നമ്മൾ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം, നന്നായി കിടന്ന് ഉറങ്ങണം. എല്ലാം കഴിഞ്ഞ് ഞാൻ കുറെ വണ്ടി ഓടിച്ചു എന്നല്ലാതെ
4: ഒന്നും നടന്നിട്ടില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ കൂടെ എല്ലാവർക്കും ഒരു ഫ്രണ്ട് സർക്കിളിൽ ഒരു ഫ്രണ്ട് കാണും, എടാ വണ്ടി എടുത്തോണ്ട് വാ, അല്ലെങ്കിൽ അളിയാ വണ്ടി എടുത്തോണ്ട് വാ. ഇവിടത്തെ അങ്ങനത്തെ ഞങ്ങളുടെ സാരഥിയാണ് അഷ്ടമി.
3: അതെ, അതെന്ത് അവസ്ഥയാന്ന് ആലോചിച്ചു.
4: അതെ,
3: ഒരു ചില്ലി പൈസ പോലും തരൂല, പെട്രോളിന്റെ പോലും പൈസ തരൂല എന്നാ.
4: അതില്ല,
3: എന്തായാലും പെട്രോൾ അടിച്ച് ഇന്നത്തെ ദിവസം ജോലിക്ക് പോയവർക്കും അല്ലാതെ പെട്രോൾ അടിച്ച് ഇന്ന് പുറത്ത് കറങ്ങാൻ ഇറങ്ങിയവർക്കും അവരോട് ഇത്തിരി ദേഷ്യവും സങ്കടവും ഇതൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എല്ലാവർക്കും ഒരേപോലെ ഗുഡ് മോർണിംഗ് പറഞ്ഞത്. ഇന്നത്തെ നമ്മുടെ ഹോം ഡെലിവറി സ്റ്റാർട്ട്
4: ചെയ്യാണ്.
3: കുറച്ചു നേരം സന്ദീപ് ഇവിടെ ഉണ്ടാവും.
4: അതെ,
3: സന്ദീപിനെ പറഞ്ഞുവിടൂല, കാരണം വേറെ പണിയൊന്നും ഇല്ലേ, അതൊക്കെ ഇവിടെ വിളിച്ചു. ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എവിടെ പോവാ, കേറാ ഓടേറെ.
4: എന്റെ 3rd ഹായില് ഞാൻ പെട്ടതാണ് ഗൈസ്, അതുകൊണ്ട് 6 അടുത്ത് ഇന്നത്തെ ദിവസം പോയി ഹായ് പറയാൻ നിൽക്കണ്ടോ.
3: അതെ, വലിയ കാര്യത്തിൽ ഹായ് പറഞ്ഞിട്ട് തുള്ളിച്ചാടി വന്നതാ ആ കുഞ്ഞിപ്പുഴുവിന്റെ അടുത്ത്, ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടു, അതാണ് സംഭവിച്ചത്. എന്തായാലും നമുക്ക് തുടങ്ങാം, ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ഹോം ഡെലിവറി. അപ്പൊ നമുക്ക് ഉർമ്മിയിലെ പാട്ടിലേക്ക് പോയാലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട്. നമ്മുടെ ശ്വേതയുടെ കരിയറിൽ തന്നെ ശ്വേത പറയുന്നൊരു സംഭവമുണ്ട്, എനിക്ക് ആകെ ദാസേട്ടൻ്റെ കൂടെ പാടാനായിട്ട് ഡ്യുവറ്റ് കിട്ടിയിട്ടുള്ള ഒറ്റ പാട്ട് ഈ പാട്ടാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ പാട്ടിൽ തന്നെ തുടങ്ങാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് കേട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പ്രത്യേകിച്ചും ട്രിവാൻഡ്രംകാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവണം കേട്ടോ. അല്ല, അങ്ങനെയല്ല, ട്രിവാൻഡ്രംകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ഇവിടെ ഉണ്ടാവണമെന്ന്. എന്നാ ശരി.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഹായ്, ഞാൻ ദുൽഖർ സൽമാൻ.
4: എനിക്കറിയാം എന്താ വരുമെന്ന്.
5: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
3: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അപ്പൊ നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞു
1: നിർത്തിയത്
0: ഞാൻ പറഞ്ഞു നിർത്തിയ സ്ഥലത്തേക്ക് എത്തുമായിരുന്നു. അതായത് ട്രിവാൻഡ്രംകാരുണ്ടെങ്കിൽ എന്തായാലും കേൾക്കണത്. അപ്പൊ അതുകൊണ്ട് തന്നെ വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറിയാണ്. അഷ്ടമിയും സന്ദീപും കൂടെ ഉള്ളപ്പോൾ നമുക്ക് പറയാനുള്ളത് നല്ല ചൂട് ചോറ് ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ച് നല്ല പരിപ്പൊഴിച്ച്, അതായത് ട്രിവാൻഡ്രം കൊല്ലം സ്റ്റൈലിലെ പരിപ്പൊഴിച്ച് അതിന്റെ മുകളിൽ കുറച്ച് നെയ്യൊഴിച്ച് പപ്പടം കൂട്ടി കഴിക്കുന്ന ഒരു ടേസ്റ്റ്, അത് വേറൊന്നിനും ആ ചോറിന്റെ കൂടെ കിട്ടൂല എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: പക്ഷെ നല്ല ചോറെടുത്തിട്ട് അതിൽ കുറച്ച് സാമ്പാർ ഒഴിച്ച് നല്ല കട്ടി സാമ്പാർ, എന്നിട്ട് പപ്പടവും പൊടിച്ച് കഴിക്കുമ്പോ ടേസ്റ്റ് ഉണ്ടല്ലോ.
0: ഇല്ല, സാമ്പാറിനെക്കാട്ടി എപ്പോഴും പരിപ്പ് തന്നെയാ ഭയങ്കര. അതങ്ങനെയാണ്, കാരണം
1: ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ സാമ്പാർ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണവും കൂടെ ഉണ്ട്. കുറെ വെജിറ്റബിൾസ് ഉണ്ട്.
0: ഓക്കെ, പക്ഷെ എന്തായാലും പരിപ്പ് ഭയങ്കര പ്രോട്ടീൻ അല്ലേ?
1: പക്ഷെ പരിപ്പിന്റെ അകത്ത് വെജിറ്റബിൾ ഇല്ലല്ലോ.
0: വെജിറ്റബിൾ ഇല്ലെങ്കിലും പരിപ്പിന് അതിന്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ സദ്യയിൽ എന്തിനാ ആദ്യം പരിപ്പ് നമുക്ക് സെർവ് ചെയ്യുന്നത്?
1: അത് ആദ്യം കഴിച്ച് കഴിയട്ടെ, നല്ല കാര്യങ്ങൾ പിന്നെ അല്ലേ സെർവ് ചെയ്യുള്ളൂ.
0: നോ, ഓൺലി ബിക്കോസ് പരിപ്പ് ഈസ് സോ ഗുഡ് ഫോർ യുവർ സ്റ്റമക്ക്.
1: എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം,
0: അതുകൊണ്ടാണ് കിച്ചണിൽ പോലും പരിപ്പിടുന്നത്.
1: മീൽസ് ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് മീൽസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പരിപ്പല്ലല്ലോ വരുന്നത്, ആദ്യം സാമ്പാറല്ലേ വരും.
0: ഞങ്ങളുടെ അവിടെയൊക്കെ പരിപ്പ്,
1: ഇവിടെ പരിപ്പ് വരൂല.
0: ഇവിടെ പരിപ്പ് ഞാൻ ചോദിച്ചു മേടിക്കും.
1: സാമ്പാറേ ഉള്ളൂ എല്ലായിടത്തും സാമ്പാർ.
0: ഞാൻ ചോദിക്കും ചേട്ടാ കുറച്ച് ദാൽക്കറി തരുമോ എന്ന് ചോദിക്കും.
1: സാമ്പാർ ദാൽക്കറി വേറെ, ഡാല് വേറെ. ട്രിവാൻഡ്രംകാർക്ക് ദാൽക്കറി ഇല്ലല്ലോ.
0: സാമ്പാർ തന്നെ തരാം, അത് പറ്റൂല. ഇല്ല, അത് പറ്റൂല. സാമ്പാറിനെ കടി പരിപ്പാണ് ടേസ്റ്റ്. കാരണം പരിപ്പ് കൂട്ടി കഴിച്ച് എന്റെ പൊന്നു മോനെ പിന്നെ വേറൊന്നും.
1: ആ സാമ്പാറിലെ കഷ്ണങ്ങൾ ഇങ്ങനെ, ആ വെള്ളരിക്ക കഷ്ണം, ആ ഒരു തക്കാളി കഷ്ണം എടുത്ത് ഇങ്ങനെ ഉടച്ച് ആ
0: ചോറിന്റെ. എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞ ചേട്ടാ കുറച്ച് ചാറ് മാത്രം ഒഴിച്ചാൽ മതി എന്ന് പറയും.
1: ചാറാണെങ്കിലും നല്ലതാണ്, അതൊന്നും എല്ലാ സത്തും ഇറങ്ങി ആ ചാറ് കഴിച്ചാലും അത്രയും നല്ലതാണ്.
0: സാമ്പാർ കഴിക്കണമെന്നുണ്ടെങ്കിൽ
1: അതൊന്നും ഒരു മുരിങ്ങക്കോലൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ ഒരു വലി.
0: അതൊന്നും അല്ല, സാമ്പാറിന് ഏറ്റവും ബെസ്റ്റ് കഴിക്കാൻ ദോശയുടെ കൂടെ ഒക്കെ ആയിരിക്കും. അല്ലാണ്ട് ചോറിന്റെ കൂടെ സാമ്പാർ, ഓക്കെ സാമ്പാർ കഴിക്കാം, പക്ഷെ സാമ്പാറിനേക്കാൾ
1: സാമ്പാർ ഞാൻ പറഞ്ഞ കോമ്പിനേഷൻ ശ്രദ്ധിക്കും. സാമ്പാർ പപ്പടം, ഓഹ് എന്ത് ടേസ്റ്റ്! അത് നല്ല കുത്തരി ചോറ്.
0: സാമ്പാറിൽ പരിപ്പുണ്ടല്ലോ അഷ്ടമി, ആ സാമ്പാറിനെ കുറിച്ച്
1: നല്ല സാമ്പാർ ചെമ്പ് തുറക്കുമ്പോ അതിന്റെ ഒരു കായത്തിന്റെ മണമുണ്ട്.
0: പരിപ്പ് അത് പൊളിക്കും ചോറും. അതാണ് പരിപ്പും പപ്പടവും ചോറും കുറച്ച് അച്ചാർ, അത് മാങ്ങ കടുമാങ്ങ അച്ചാറും കൂടെ ഉണ്ടല്ലോ. വേറെ ഒരു സാധനം വേണ്ട.
1: ഇത് രണ്ടാൾക്കാർക്കും, നോൺ വെജുകാർക്കും വെജുകാർക്കും ഒന്ന് ആലോചിക്കണം. നല്ലൊരു മീൻ പൊരിച്ച കഷ്ണം ഉണ്ട്,
0: മത്തിപ്പൊടി കൂടി
1: വേണം. ആ പിന്നെ മീൻ പൊരിച്ച സാമ്പാർ ചോറ് പപ്പടം, ഉഫ് എന്ത് കിടിലാന്നറിയോ.
0: ഞാൻ വേറെ കുഞ്ഞു നാളില് ചെറുപ്പത്തില് ഒക്കെ നമ്മൾ ഈ സോളിഡ് ഫുഡ് കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം സാമ്പാർ കൂട്ടി ചോറ് തരുമോ അതോ നല്ല പരിപ്പ് കൂട്ടി ചോറ് തരുമോ?
1: അത് ഞാൻ പറഞ്ഞുതരാം. അന്ന് നമുക്ക് ടേസ്റ്റ് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരം ഇല്ല കുഞ്ഞു പിള്ളേര്.
0: പക്ഷെ എന്നാലും അത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോഡിയിൽ ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്കും ഒന്ന് കൂളിംഗ് എഫക്ട് കിട്ടാനും. നമ്മൾ എന്തുകൊണ്ട് സദ്യയിൽ ആദ്യം പരിപ്പ്
1: കഴിക്കുന്നത്? കുഞ്ഞുകുട്ടി വീട് വലുതായി കഴിഞ്ഞിട്ട് നമ്മള് ചൂസ് ചെയ്യാനുള്ള ഒരു രീതിയിലോട്ട് വരുമ്പോ ഉറപ്പായിട്ടും നല്ല
0: നമ്മുടെ സിജി ഓമല്ലൂരിന്റെ മെസ്സേജ്, നല്ല സദ്യ വേണമെങ്കിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പരിപ്പ് കൂട്ടിക്കഴിക്കണം. ആ പരിപ്പിനെ വെല്ലാൻ വേറൊരു പരിപ്പും പറ്റൂല.
1: അതൊക്കെ സമ്മതിച്ചു, പരിപ്പ് വേണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ പരിപ്പാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു.
0: അല്ല അഷ്ടമി, സാമ്പാർ പപ്പടം ഇസ് എ ഡിഫറെന്റ് ലെവൽ വിത്ത് മത്തി ഫ്രൈ. ഞാൻ മത്തി ഫ്രൈ കഴിക്കാറുണ്ട്, എനിക്ക് മത്തി ഫ്രൈ ഇഷ്ടമല്ല, ഞാൻ കഴിക്കൂല.
1: മത്തി വേണ്ട, നല്ല നെയ്മീൻ ഫ്രൈ ആയിക്കോട്ടെ, കുഴപ്പമില്ല.
0: അല്ല എനിക്ക്
1: നെയ്മീനോ ചൂരയോ
0: ഇല്ല,
1: നല്ല ചൂര് ചെറിയ കഷ്ണമായിട്ട് ഇങ്ങനെ പൊരിച്ച് കുറച്ച് തുള്ളിയൊക്കെ കൂടെ അതിന്റെ കൂടെ കഴിക്കാൻ പോണ്ടല്ലോ. നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല,
0: എനിക്കത് വേണ്ട. എനിക്ക് നല്ല ചോറും പരിപ്പും അതിന്റെ കൂടെ നെയ്യും കുറച്ച് പപ്പടവും കുറച്ച് അച്ചാറും കുറച്ച് പറ്റാണെങ്കിൽ നമ്മുടെ ക്യാബേജ് തോരനും. ഓ എന്റെ മോനെ, ഇതിനെ വെല്ലാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? നോൺ വെജിനൊക്കെ പറ്റുമോ?
1: ഒരു ഹെൽത്ത് കോഷ് എന്താണ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾക്ക്, അയ്യോ അതെല്ലാം പോയി, പക്ഷെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾക്ക് സാമ്പാറായിരിക്കും കുറച്ചുകൂടെ നല്ല. ജിമ്മി പോണ ആള് ഇനി ആലോചിച്ച് നോക്കണം, എന്തോരം പച്ചക്കറി ഉള്ളിൽ പോകുന്ന, ഈ സാമ്പാറിൽ ഇടാൻ പറ്റുന്ന എല്ലാ പച്ചക്കറിയും, ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ്,
0: ക്യാരറ്റ്, ആൾക്കാർക്ക് പറ്റുന്ന രീതിയിൽ സാമ്പാർ പൊടി, മറ്റേ എന്താ മുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് മറ്റൊക്കെ എരിവില ആക്കിയ
1: സാധനമൊന്നും കഴിഞ്ഞിട്ട് ഡൈജസ്റ്റ് ആവാൻ വരെ കായ അതിന്റെ അകത്തുണ്ട്. കായവും കൂടെ വയറിലോട്ട് ചെല്ലുമ്പോ ആ ഫുഡ് എങ്ങനെ ഡൈജസ്റ്റ്
0: ആവാൻ വേണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മോരെടുത്ത്
1: ചോറിന്റെ കൂടെയോ ദോശയുടെ കൂടെയോ അപ്പത്തിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ വരെ എന്ത് ടേസ്റ്റ് ആണ്. എന്തിനാ പൊറോട്ട ഇല്ലേ, നല്ല അടിച്ച പൊറോട്ട, പൊറോട്ട അടിച്ച പൊറോട്ട, അത് തിരുവനന്തപുരത്തോട്ട് ചെല്ലുമ്പോ ഇതൊക്കെ വരും.
0: പരിപ്പിന് സപ്പോർട്ട് എന്റെ സുധീഷേട്ടാ, ഇങ്ങോട്ട് വാ നിങ്ങൾ.
1: നല്ല അടിച്ച പൊറോട്ടയും എന്നോ കേക്ക് സാമ്പാറ് പപ്പടം ഇത് മൂന്നും കൂടെ ഇങ്ങനെ വെച്ച് കഴിങ്ങനെ ഒന്ന് പപ്പടം ഇങ്ങനെ വെച്ചിട്ട് ആ സാധനം എന്നിട്ട് കഴിക്കണം.
0: സദ്യ വരേക്ക് കഴിക്കാൻ അറിയാത്ത ഒരാളാണ് ഈ പെരുന്ന് പറഞ്ഞത്.
1: ഇത് പോട്ടെ, പുട്ട് പുട്ടില്ലേ, പുട്ട് സാമ്പാർ,
0: പിന്നെ
1: പുട്ടും സാമ്പാറും കഴിക്കുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചു നോക്കിയ. പുട്ട് സാമ്പാറ് അതിന്റെ അകത്തുള്ള ഉരുളക്കിഴങ്ങില്ലേ, ആ ഉരുളക്കിഴങ്ങ് പുട്ടും ഇതുമായിട്ട് കഴിച്ചു നോക്കണം, പപ്പടമായിട്ട്. ഊഹ്, എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയാം.
0: ഞാൻ സമ്മതിക്കൂല, സന്ദീപ് എന്തൊക്കെ പറഞ്ഞാലും സമ്മതിക്കൂല. അപ്പോഴത്തേക്കും പൊറോട്ടയും സാമ്പാറും അത് ഞാൻ കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു
1: കിട്ടില്ല ടേസ്റ്റ് ആണ് അറിയാം.
0: എന്റെ പൊന്ന്
1: ജെഫിനടുത്ത് കട വരെയുണ്ട്, ട്രിവാൻഡ്രത്ത് കട വരെയുണ്ട്. രാവിലെ 8 മണിക്ക് പൊറോട്ടയും സാമ്പാറും പപ്പടവും കിട്ടുന്ന കടയുണ്ട്.
0: അതാണ് ഇതിങ്ങനെ ഓരോ കോമ്പിനേഷൻസ് ഉണ്ടാക്കുന്നതുകൊണ്ടല്ലേ. സാമ്പാറ് പൊറോട്ട നല്ല കോമ്പിനേഷൻ ആണ്, അത് സമ്മതിക്കുന്നു, അത് ചിലർക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ പുട്ടും പരിപ്പും പപ്പടവും,
1: പുട്ടും പരിപ്പും ഞാൻ കഴിച്ചിട്ടില്ല.
0: പപ്പടം അല്ലേ, പരിപ്പാണോ?
1: ഇല്ല, കഴിച്ചിട്ടില്ല.
0: ഓക്കെ, കുഴപ്പമില്ല. എന്തെങ്കിലും ഒന്ന് വേഗം വിളമ്പാമോ, വിശക്കുന്നു, വിശപ്പ് കൂടുതൽ ആയിക്കൊണ്ടിരിക്കും.
1: അതെ,
0: അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്രീ സോൺ അടുത്ത പരിപ്പിന് സപ്പോർട്ട് പറഞ്ഞിട്ട് സുധീഷ് ചേട്ടനെ മെസ്സേജ് ചെയ്യാൻ കുറച്ച് പറഞ്ഞു, നിങ്ങൾ കൂടുതൽ തല്ല് കൂടണ്ട, ഇതെല്ലാം കൂടി റെഡിയാക്കിയിട്ട് ഒന്ന് വിളിക്കും, ഞങ്ങൾ വരാമെന്ന് റിയാസിന്റെ മെസ്സേജ് ആണ്. അങ്ങനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സന്ദീപൻ ഉണ്ടാക്കേണ്ടി വരും പ്രശ്നം. അല്ല ഇഷ്ടമീസ്, ആ ഓക്കെ ഗായ്സ്, ലെറ്റ്സ് ചേഞ്ച് ദ ടോപ്പിക്, ഇറ്റ്സ് സ്റ്റാർവിംഗ് ടൈം ഡിയേഴ്സ്. ചേഞ്ച് ദ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ശരി, അന്ന് ഞങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല, പക്ഷെ ചോദിക്കുകയാണ്, പരിപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ വിളമ്പുന്നത് എപ്പോഴും ഓക്കെ ഡാൽക്കറി അല്ലെങ്കിൽ അങ്ങനെ, പക്ഷേ ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ആ ഒരു ഭാഗത്തേക്കൊക്കെ എപ്പോഴും പരിപ്പ് കറി എന്ന് പറയുന്ന നമ്മുടെ പച്ച പരിപ്പ് കറി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് പയർ കറിയാണ്, ചെറുപയറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്നാ നമ്മുടെ ചെറുപയർ കറി അല്ലത്, വേറൊരു സ്റ്റൈൽ ഓഫ് കുക്കിംഗ് ആണ്.
1: അതെ, അവര് പയർ വറുത്തിട്ട് ആദ്യം പയർ വറുക്കും അല്ലെ, അടിച്ചിട്ട് വറുത്ത്,
0: അറിയില്ല,
1: അത് അടിച്ചിട്ട് വറുത്ത് പിന്നെ അതില് തേങ്ങ അരയ്ക്കും. ആ പരിപ്പ് കറിയില് തേങ്ങ അരയ്ക്കും.
0: ഓക്കെ,
1: നമ്മുടെ ട്രിവാൻഡ്രം സൈഡിൽ തേങ്ങ അരച്ചാണ് അതിന്റെ ആ ഒരു മിക്സ് ഉണ്ടാക്കുന്നത്.
0: എനിക്ക് പൊതുവേ പരിപ്പ് കറി അതാണ് ഇഷ്ടം, ബിക്കോസ് മേ ബി നമ്മൾ അത് വളർന്നതിന്റെ ഒരു രീതിയിലായിരിക്കാം പ്രശ്നം, അതിന്റെ ഒരു പ്രശ്നമാണത്. നമുക്ക് മറ്റേ പരിപ്പിനേക്കാൾ
1: നെയ്യും പപ്പടവും ഒരു കോംബോ ആണ്.
0: അതല്ലേ ഞാൻ ഇത്രയും നേരം ഇവിടെ
1: കോംബോ ആണെന്ന് പറഞ്ഞു, എന്ന് പറഞ്ഞു അത് ബെസ്റ്റ് ആണെന്ന് ഞാൻ സമ്മതിച്ചില്ല, ഇപ്പോഴും ഞാൻ സമ്മതിക്കില്ല.
0: അപ്പൊ ഞാൻ പറഞ്ഞു വന്ന സംഭവം എന്താ വെച്ചാൽ, ആൾക്കാര് നമ്മളെപ്പോഴും തമാശക്കാണെങ്കിൽ പോലും കളിയാക്കാറുണ്ട്, അത് പരിപ്പ് കറിയാണല്ലേ മിസ്റ്റർ, അത് പയറ് കറിയാണെന്ന്. പക്ഷെ നമ്മൾ സമ്മതിച്ചു കൊടുക്കൂല, നമുക്കത് പരിപ്പ് കറിയാണ്.
1: പരിപ്പ് കറി വേറെ, പയറ് കറി വേറെ.
0: അപ്പൊ ഈ പറഞ്ഞ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് അത് പയറ് കറിയാന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കിയിട്ടുള്ള ആൾക്കാരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ടക്കാരുണ്ടെങ്കിൽ പ്ലീസ് അസംബിൾ ഹിയർ.
1: അതെ, അതിൽ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, ഈ പല ഭാഗങ്ങളിലല്ല ഇപ്പം ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും വീടുകളിൽ പോയി ടേസ്റ്റ് ചെയ്യരുത്. കല്യാണ വീടുകളിൽ പ്രത്യേകിച്ച് സദ്യ വിളമ്പോ ആ സമയത്ത് പോയി കഴിച്ചാലേ അറിയാൻ പറ്റുള്ളൂ കല്യാണ സീസൺ വരാൻ പോകുന്നു.
0: നമ്മള് എക്സ്ട്രീം ആയിട്ട് ഫാസ്റ്റ് ആയിരിക്കണം,
1: അതെ,
0: അല്ലെങ്കിൽ നമുക്ക് അത്
1: കഴിച്ചു തീർക്കാൻ പറ്റൂല. ഒറ്റ പോക്കാണ് ചേട്ടന്മാർ,
0: സന്ദീപൊക്കെ പോയിരുന്നെങ്കിൽ തീർന്നു ചേർക്കാൻ എഴുന്നേറ്റ് പോണെന്ന്
1: പറയുന്നു. സമയം വേണം.
0: അതെ, അപ്പൊ ഒരു കാര്യം ചെയ്യും, ആ ഒരു പരിപ്പ് പയർ എക്സ്പ്ലനേഷന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പരിപ്പും ഇതും കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരോ, കുഴപ്പമില്ല, പരിപ്പ് അത്ര ഇഷ്ടമുള്ളവർ വിളിച്ചാൽ മതിയെ. ഓക്കെ, വിളിച്ചോ 444-4917 നിങ്ങളുടെ പരിപ്പ് അല്ലെങ്കിൽ പയർ ഈ ഒരു തല്ലുകൂടല്
1: അപ്പൊ
0: നിങ്ങൾ പറയണം കേട്ടോ ഏതാണ് ബെസ്റ്റ് എന്നുള്ളത്. ഇപ്പൊ തന്നെ വിളിച്ച് പറയണം 444-4917 വിളിച്ച് ഏറ്റവും അവരുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേ പപ്പടത്തിന് തല്ലുണ്ടാക്കുന്ന കടയൊക്കെ പറയുന്നത് അല്ലാതെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടിക്കറ്റ് കൊടുക്കും, സിനിമ ടിക്കറ്റ് വരെ കൊടുക്കും. നോക്കോ, നല്ല കഥ പറയോ ഇല്ലയോ നോക്കട്ടെ, എന്തെങ്കിലും അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞോളൂ 444-4917.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
0: Action.
3: Mona Dinesha. Adi Mohamana. Adi Moham.
0: Horror.
4: Thank you, Pogan. Anu Adilya.
0: Or drama.
5: Ente Kudumbam. എന്റെ സ്വർഗരാജ്
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
7: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: വചനങ്ങളിലൂടെ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ദയയുള്ളവരാണെങ്കിൽ ആകാശാധിപനായ ദൈവം നിങ്ങളോട് ദയ കാണിക്കും.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hi, this is your singer Rahul Nambiar.
4: Vasandamullai pole vande.
3: You're listening to Radio Suno 91.7, Qatar's favorite radio station.
4: Favorite radio station.
3: Kettu kettu kootu koodam.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: Home delivery.
3: ഇവിടെ ഭയങ്കരമായിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് സാമ്പാറും പരിപ്പിനെയും കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പോഴേക്കും നമ്മൾ നേരെ പൊറോട്ട സാമ്പാറിലെത്തി.
4: പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ സാമ്പാർ എന്നാണ് പറയുന്നത്, എന്ത് ചെയ്യാം?
3: അതാണ് പ്രശ്നം. ഞാൻ പരിപ്പിനെ സപ്പോർട്ട് ചെയ്തു, ഒരാൾ സാമ്പാറിനെ സപ്പോർട്ട് ചെയ്തു, നമ്മളെ രണ്ടുപേരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ പേര് ഇവിടെ മെസ്സേജ് അയച്ചു. അതിനിടയിൽ ഇതൊന്ന് നിർത്താമോ, ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ മെസ്സേജസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈവൻ പരിപ്പ് കറി പോലും നമ്മുടെ നോർത്ത് കേരള അല്ലെങ്കിൽ സൗത്ത് കേരള നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. പയർ വെച്ചിട്ടാണ് ഒരു സൈഡിൽ പരിപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ മറ്റത് തോരൻ പരിപ്പ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുക. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ അടുത്ത് ഇതിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരാളും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം.
5: എന്റെ പേര് നിസാർ കൊല്ലം.
3: നിസാർ കൊല്ലം, അതാണ് അവിടെ തന്നെ ഉണ്ട്. ആ നമ്മുടെ പരിപ്പ് കറിയെ കുറിച്ച്
5: പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് പൊറോട്ടയും സാമ്പാറും ചേരത്തില്ലെന്ന്. അതിനുവേണ്ടി മാത്രമുള്ള കടകൾ എത്ര എത്ര കടകളുണ്ട്
3: പറഞ്ഞുതരാം.
4: കരമന ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ആ PRS ഹോസ്പിറ്റല്, അതിന്റെ അപ്പുറത്തെ ഒരു ജംഗ്ഷൻ ഉണ്ട്, കരമന ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ ചെറിയ കടകൾ എത്തണമുണ്ടെന്നറിയാവോ? എന്ത് രാവിലെ ക്യൂ ആണ്.
5: ഇതിന്റെ കൂടെ രണ്ട് പപ്പടവും, ഇതിന്റെ കൂടെ രണ്ട് പപ്പടവും.
3: കൊല്ലത്തും കുറെ ഉണ്ടല്ലേ?
5: കൊല്ലത്തും കുറെ ഉണ്ട്, തിരുവനന്തപുരത്തും ഉണ്ട്. തിരുവനന്തപുരത്ത് പിന്നെ സന്ധ്യ പറഞ്ഞ എനിക്ക് കരമന, വെള്ളനാട്, പിന്നെ വെള്ളറട, പിന്നെ അവിടെ വെച്ചാങ്കോല്, ആ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ കടകളുണ്ട്. അതായത് രാവിലത്തെ ഒരു മെയിൻ ഭക്ഷണമാണ് തിരുവനന്തപുരം കൊല്ലം ആ ഭാഗത്തുള്ള സാധാരണക്കാരുടെ മുഖ്യ ഭക്ഷണമാണ് പൊറോട്ടയും സാമ്പാർ.
3: പിന്നെ
5: അത് മാത്രമല്ല ചോറിന്, അത് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ പരിപ്പ് ഫസ്റ്റിലെ ഒഴിക്കുമെന്ന്? അത് സത്യമാണ്. കാരണം സദ്യക്കായാലും നമ്മളവിടെ കല്യാണത്തിനായാലും എന്തോത്തിനായാലും ഹോട്ടലിൽ ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ തന്നെയും ആദ്യം വരുന്നത് പരിപ്പാണ്. പരിപ്പെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന മീൻസ് നമ്മൾ പയർ വെച്ചാണ് ഉണ്ടാക്കുന്നത്. പയറിട്ട പരിപ്പ് കറിയാണ് ഞങ്ങൾ ആ ഭാഗത്തല്ല. അപ്പൊ അതിന്റെ കൂടെ കുറച്ച് നെയ്യും പപ്പടവും ഫസ്റ്റ് വരും. അതിനുശേഷം ആണ് സാമ്പാർ വരുന്നതും മറ്റുള്ള രസം ആയാലും പുളിശ്ശേരി ആയാലും മറ്റുള്ള ഐറ്റങ്ങളെല്ലാം വരുന്നത്.
3: അപ്പൊ ഞാൻ ചോദിക്കുന്ന ചേട്ടാ, ആ പരിപ്പ്, അതായത് നമ്മൾ പയറുകറി എന്ന ആൾക്കാർ കളിയാക്കുന്ന ആ പരിപ്പ് കറി ഉപയോഗിച്ച് ആദ്യം ആ ഉരുള കഴിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം, അത് സാമ്പാർ കൂട്ടി കിട്ടുമോ?
5: പറഞ്ഞറിയിക്കാനേ പറ്റത്തില്ല, അറിയിക്കാനേ പറ്റത്തില്ല. ആ നെയ്യും കൂടെ ചേർന്ന് അത് പപ്പടവും കൂടെ കൂട്ടി ആ ഒരു പിടി ഉപയോഗിച്ച് കഴിക്കുമ്പോ ഉള്ള ആ ഒരു ഫീലിംഗ്, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നാവില് വെള്ളം വരും.
3: അതാണ് സ്വർഗാണ്. ഞാൻ പറഞ്ഞ ആ ഫീൽ അല്ലേ സംഭവം, അതാണ്. സാമ്പാറും പൊറോട്ടയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ചോറിന്റെ കൂടെ പരിപ്പ് ആദ്യം കഴിക്കുന്ന ഫീലിനെ വെല്ലാൻ ആർക്കും പറ്റൂല. അതാണ് സംഭവം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഞ്ചക്കൽ ത്രിവേണ്ടരംകാരൻ സന്ദീപും അഞ്ചൽ കൊല്ലംകാരി
4: ചാക്കൈ
3: സന്ദീപും, അതെ, ആ പിന്നെ കൊല്ലം അഞ്ചൽ നിന്നുള്ള ഞാനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഈ സാമ്പാറും പരിപ്പും.
5: നമ്മളുമായിട്ടും വലിയ വ്യത്യാസമില്ല. അഷ്ടമിയായിട്ട് അഞ്ചൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വരുമ്പോൾ ആയൂരായി, അത് കഴിഞ്ഞും കൂടെ വരുമ്പോഴത്തേക്ക് കണ്ണ എല്ലാവരും കുഴപ്പമാണ്. അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ സ്ഥലമായി ഐത്തരുമായി.
4: നമ്മൾ ചെറുതായിട്ടൊന്നും ട്രിവാൻഡ്രം മൊത്തം കറങ്ങി വന്ന പോലെ അല്ലേ?
5: അതെ, തീർച്ചയായിട്ടും. സന്തോഷം വിളിച്ചതിലും, ഞാൻ ജോലിയുടെ തിരക്കിലാണ് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്, ഈ സൈഡിൽ ഒതുക്കി നിർത്തിയിട്ടാണ് നിങ്ങളെ വിളിച്ചത്.
3: സന്തോഷം
5: സംസാരിച്ചതിലും സന്തോഷം,
3: ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ,
5: താങ്ക് യു
3: സോ മച്ച്. ബൈ ബൈ ബൈ.

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM.
2: വെൽക്കം ബാക്ക് ടു ദിസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അഷ്ടവിയും സന്ദീപുമാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മുടെ കൂടെ ഇനി അടുത്തൊരാള് ജോയിൻ ചെയ്യുന്നുണ്ട്. സാമ്പാറാണോ പരിപ്പാണോ ഏറ്റവും നല്ലതെന്നൊക്കെ പറയാനായിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. നമുക്ക് ആരാണെന്ന് നോക്കാം. സിജി ഓമല്ലൂർ. സി ചേട്ടനാണോ ഇപ്പൊ കുറച്ചു മുമ്പ് എന്തോ ഒരു പുതിയ റെസിപ്പി പോലെയൊക്കെ പറഞ്ഞ പയറ് എടുത്ത് അതിന്റെ ഇത് തൊലി കളഞ്ഞതിന് ശേഷം ചെയ്യുന്ന അലക്കി ഉണ്ടാക്കുന്നൊക്കെ?
3: അലക്കി അലക്കി അല്ല, അലകെന്ന് പറഞ്ഞാല് പയർ ചൂടാക്കിയിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് പാറ്റി അതിന്റെ തൊലി കളയും.
2: ഓക്കെ.
3: നമ്മുടെ ചെറുപയറുണ്ടല്ലോ, ചെറുപയർ വറക്കും, വറുത്തിട്ട് ചെറുതായിട്ട് അരകല്ലേ വെച്ച് ഒന്ന് പൊട്ടിക്കും, പൊടിക്കുമല്ല ഒന്ന് പൊട്ടിക്കും, അല്ലെ മിക്സിയിൽ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന്
4: വറക്കും,
3: അടിച്ചിട്ട് പാറ്റി അതിന്റെ തൊലി കളഞ്ഞിട്ട് എന്നിട്ടാണ് നമ്മുടെ ഒറിജിനൽ പരിപ്പ് കറി ഉണ്ടാക്കുന്നത്.
2: പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ വീട്ടിൽ കണ്ടിട്ടില്ലല്ലോ.
4: അമ്മുമ്മ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അവര് ചെയ്യാറുണ്ട്. അവര് ഈ മൊറത്തില് ഇത് കളഞ്ഞിട്ട് ഞാൻ ഈ മൊറത്തിൽ ഇങ്ങനെ അടിക്കും. അതായത് ആ പയറിന്റെ തൊലി കളയാനായിട്ട് മൊറത്തിൽ ഇങ്ങനെ അടിച്ച് കളഞ്ഞിട്ടാണ്.
2: അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ അങ്ങോട്ടേക്ക് ഈ പറഞ്ഞ പോലെ പയറ് കറിക്ക് കുറച്ച്, സോറി, പരിപ്പ് കറിക്ക് കുറച്ച് പരിപ്പ് ടേസ്റ്റ് വരുന്നത്. പരിപ്പ് കറി ടോട്ടലി ഡിഫറെന്റ് ആകുന്നത്.
3: അതെ അതെ. അപ്പൊ ഞങ്ങളുടെ ഓമല്ലു ദേശത്ത് ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് അലകാക്കുക എന്ന് പറയും. പയർ അലകാക്കുക.
2: ഓ, അലകാക്കുക. ഓക്കെ.
3: അതായത് വറുത്ത് ഒന്ന് ചതച്ച് പാറ്റി എടുക്കുന്നതിന് അലകാക്കുക എന്ന് പറയും.
4: പുതിയ ഒരു വാക്ക്.
2: എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന അലകാക്കുക എന്ന് പറയുന്നത് അതാണ്. എനിക്കത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവിടെ അലക്കി എന്നാണോ ഉദ്ദേശിച്ചത്? ഇനി അലകി എന്നാണോ ഉദ്ദേശിച്ചത്? ഞങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കറക്റ്റ് സമയത്ത് വിളിച്ചു. ഓക്കെ. എന്തായാലും ചോദിച്ച ചോദ്യം, താങ്കൾക്ക് ഇഷ്ടം ഈ പറഞ്ഞ പരിപ്പ് കറിയാണോ നേരെ തിരിച്ച്?
3: ചോറിന് ആദ്യമേ പരിപ്പാണ് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം. പരിപ്പ് കറി അതിന്റെ മണ്ടയ്ക്ക് നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കഴിക്കുക, പപ്പടവും പൊടിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് വേറെ ഒന്നല്ല.
2: അതാ ഞാൻ പറഞ്ഞില്ലേ, എന്റെ കൂടെയാണ് സീചേട്ടൻ. അല്ല പിന്നെ
4: എന്താ അറിയോ, നമ്മളിപ്പം ഒരു കല്യാണം ആണെങ്കിലും ഒരു ഉത്സവം ആണെങ്കിലും എല്ലാത്തിനും വീട്ടിലാണെങ്കിൽ പോലും ഏറ്റവും അധികം പ്രിപ്പറേഷൻ എടുക്കുന്നത് സാമ്പാർ ഉണ്ടാക്കാനാണ്.
2: ആയിരിക്കാം, സാമ്പാർ എപ്പോഴും ഉണ്ടാവും. പക്ഷെ നല്ല പരിപ്പ് കറി വേണമെന്നുണ്ടെങ്കിൽ അതിന് ആ ചോറിന്റെ കൂടെ അതൊരു സ്പെഷ്യൽ ഡേ ആണല്ലേ.
3: അതെ. നമ്മുടെ അവിടെ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ പരിപ്പ് കൊടുക്കും, പരിപ്പും പപ്പടവും കൊടുക്കും. അത് കഴിഞ്ഞ് സാമ്പാർ കൊടുക്കും, അത് കഴിഞ്ഞ് പ്രഥമൻ കൊടുക്കും.
2: അതെ. അത് കഴിഞ്ഞിട്ട് ഒരു പായസം കൂടെ അത് കൊടുക്കും.
3: അത് കഴിഞ്ഞ് പായസം ചിലപ്പോ രണ്ടോ മൂന്നോ വെറൈറ്റി കാണും.
2: അതെ അതെ.
3: അത് തിരുവനന്തപുരത്തോട്ട് മാറിക്കഴിയുമ്പോ ബോളിയും പായസം ഉണ്ട്. ഞങ്ങളുടെ പത്തനംതിട്ട ഏരിയയില് ബോളിയില്ല. അത് കഴിഞ്ഞ് വീണ്ടും മോര് കൊടുക്കും.
2: അതെ. അത് കഴിഞ്ഞിട്ട് രസം കൊടുക്കും. രസം കഴിഞ്ഞിട്ട്
3: ഇല്ല, ഞങ്ങളുടെ രസവും ഇല്ല. പുളിശ്ശേരി ഉണ്ട്, പച്ചമോരും ഉണ്ട്. അതോടുകൂടിയാണ് സദ്യ കഴിയുന്നത്.
2: കണ്ട, ഒരു മിനിറ്റ്. ഇതേപോലെയല്ലേ സദ്യ ഒരാൾ ഇവിടെ കഴിക്കാറുള്ളത്?
4: അതെ.
2: സന്ദീപ്, എല്ലാരും കളിയാക്കാറില്ല എന്നെ?
4: അതെ. അഷ്ടമി സംഭവത്തിന്റെ ഇച്ചിരി സദ്യയിൽ OCD ഉള്ള ആളാണ്.
2: അതെ. ചേട്ടൻ ഇപ്പൊ പറഞ്ഞു ഇതേ ഓർഡറിൽ ഞാൻ ഫുഡ് കഴിക്കാറുള്ളൂ. സദ്യ ആദ്യം എടുത്ത ചോറിനെ നാലായിട്ട് ഞാൻ ഭാഗം ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഇതേപോലെ കഴിക്കുമ്പോ ആൾക്കാർ എന്നെ കളിയാക്കും.
4: അത് അത് മാത്രല്ല, അഷ്ടമിയുടെ ഇല കാണാൻ ഒരു ഭംഗിയാണ്. അത് ഞാൻ സമ്മതിച്ചുതരാം.
2: താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
3: പായസം കഴിച്ച ചെടുപ്പ് എന്ന് ഉദ്ദേശിച്ചത് ആ ഒരു മത്ത് അത് മാറാൻ വേണ്ടിയാണ് നമ്മള് പുളിശ്ശേരി കൂട്ടി കഴിക്കുന്നത്. പിന്നെ അതിനെ ദഹിപ്പിക്കാനാണ് നമ്മള് പച്ചമോര് കൂട്ടി കഴിക്കുന്നത്.
2: പിന്നെ ഈ പറഞ്ഞ പോലെ രസവും സെയിം പ്രോസസ് തന്നെയാണ്.
4: അതെ
2: അതെ അതെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഓക്കെ, ഇന്ന് ടോട്ടലി സീചേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന പോലെ തോന്നി എനിക്ക്.
3: ഓമല്ലു ദേശം എന്ന് പറയുന്നത് സദ്യക്ക് വളരെ
4: ഫേമസ്
3: ആയിട്ടുള്ള പ്രദേശമാണ്.
2: ഓക്കെ, ഓമല്ലൂര് വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റട്ടെ.
3: ഓക്കെ,
4: എനിക്ക് വിഷമമൊന്നും ആയില്ല കേട്ടോ, ഞാൻ മാറി നിന്ന് കരുതിയിട്ടുണ്ട്.
2: അല്ല, ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചോ?
3: ഇല്ല, കഴിച്ചില്ല.
2: ആ ഓക്കെ. അപ്പൊ ഇന്ന് പരിപ്പ് കൂട്ടി കഴിക്കാൻ ഒരു ഫീല് തോന്നുന്നുണ്ടോ? പറഞ്ഞു പറഞ്ഞു
4: നോക്കട്ടെ.
2: ഓക്കെ ചേട്ടാ, ശരി, ബൈ കേട്ടോ.
3: ഓക്കെ, താങ്ക് യു, ബൈ ബൈ.

0: Happiness. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
1: ഖത്തറിലെ ഏറ്റവും വലിയ ഫിറ്റ്നസ് ക്ലബായ ഫാൽക്കൺ ഫിറ്റ്നസിന്റെ ആറാമത്തെ ബ്രാഞ്ച് നൗ ഓപ്പൺഡ് ഇൻ ബിനുംറാൻ വിത്ത് അൾട്രാ മോഡേൺ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ്. എക്സ്പേർട്ട് ട്രെയിനേഴ്സ്, ഗ്രൂപ്പ് ക്ലാസ്സസ്, പേഴ്സണൽ ട്രെയിനിംഗ്, ന്യൂട്രീഷൻ ഗൈഡൻസ്, പ്രീമിയം എക്യുപ്മെന്റ്സ് തുടങ്ങി നിരവധി സൗകര്യങ്ങൾ. എ ന്യൂ ഡെസ്റ്റിനേഷൻ ഫോർ ഫിറ്റ്നസ്, സ്ട്രെങ്ത്, കമ്മ്യൂണിറ്റി. ഫാൽക്കൺ ഫിറ്റ്നസ്.
0: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: ചെന്നൈ ബീച്ച്,
5: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
6: എന്താ ആട്ടം പോതുമാക്കുള്ളത്.

ബാച്ചിലർ പ്രവാസിയുടെ ആശ്വാസമാണ് പരിപ്പുകറി. വിശന്ന് വലഞ്ഞു വരുന്ന അവന് റൂമിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് നല്ല ഒരു കറിയും കൂട്ടി വയറ് നിറച്ച് കഴിക്കണമെങ്കിൽ പരിപ്പ് തന്നെ വേണം. ഇത്തിരി പരിപ്പ് കഴുകി അതിലേക്ക് ഒരു സവാള അരിഞ്ഞിട്ട് 2 പച്ചമുളക് നിറുകി കീറിയതും 1/2 മുറി തക്കാളി അരിഞ്ഞതും ഇത്തിരി ഉപ്പും ചേർത്ത് 5 മിനിറ്റ് വേവിച്ചാൽ അവന് ഫ്രഷ് ആയി വരുമ്പോഴേക്കും കറി റെഡിയാകും. ചൂട് ചോറും കറിയും വേണയിൽ പപ്പടവും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ അച്ചാറും കൂട്ടി കഴിക്കാം. ആ അടിപൊളി. അങ്ങനെ ആ ഒരു എന്താ പറയുക, ബാച്ചിലേഴ്സിൻ്റെ ഏറ്റവും ഇഷ്ട ഭക്ഷണം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഫ്രീ സോൺ 2. ആൻഡ് അമീൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ, ഗുഡ് മോർണിംഗ് അഷ്ടമി സിസ്റ്റർ ആൻഡ് സന്ദീപ് ബ്രോ എന്ന്. സന്ദീപ് പതിയെ പരിപ്പിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് സാമ്പാറിനെ കുറിച്ചും പറഞ്ഞു പറഞ്ഞ അവസാനം എല്ലാവരും പരിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ ഓണറിൽ നിന്ന് ഇറങ്ങിപ്പോയി തോന്നുന്നു വിഷമം കാരണം. ഞാൻ പരിപ്പ് എന്താണ് പരിപ്പാണ് ഇഷ്ടം എന്നാണ് ഒടിക്ക് ഉദ്ദേശിച്ചത്. ഓക്കെ, സഗീറിൻ്റെ മെസ്സേജുണ്ട്. ഓക്കെ, അതിനിടയിലാണ് പായസത്തെക്കുറിച്ച് പറഞ്ഞ് മെസ്സേജ് ഇട്ടേക്കുന്നത്. എനിവേ, നമ്മളിപ്പോൾ എന്തായാലും കുറച്ചധികം നേരമായിട്ട് പരിപ്പിനെക്കുറിച്ചും സാമ്പാറിനെ കുറിച്ചിട്ടും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ പറഞ്ഞ് കുറച്ച് ചോറ് കഴിക്കുന്ന സമയമായി വരികയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇനിയും ആൾക്കാരെ അതിനെക്കുറിച്ച് പറഞ്ഞ് കൂടുതൽ കൂടുതൽ വിഷമിപ്പിക്കണ്ട എന്ന് എൻ്റെ മനസ്സിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നേരൊരു പാട്ടിലേക്ക് പോവാം. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയതിന് ശേഷം എനിക്ക് കുറച്ച് ഈസി റെസിപ്പീസൊക്കെ പറഞ്ഞുതരാനുണ്ട്. ഒപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. അഷ്ടമിയാണ് കൂടെ ഉണ്ടായിരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നല്ലൊരു പാട്ടിലേക്കും പോകുന്നു. നമ്മുടെ ഹോം ഡെലിവറിയിൽ കക്ഷി അമ്മിണിപ്പിള്ളയിൽ നിന്നുള്ള പാട്ടാണ് അർജുൻ കൃഷ്ണ പാടിയ പാട്ട്.

മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ് ഹോം ഡെലിവറി

0: നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റും കൂടി നമുക്ക് ഇപ്പോൾ അങ്ങോട്ട് ഉണ്ടാക്കാൻ പഠിച്ചാലോ. ചെറുതായിട്ടൊരു റെസിപ്പിയിലേക്ക് പോവാണ് കേട്ടോ.
1: ടേസ്റ്റ് ഓഫ് ദി ആവർ ബ്രോട്ട് യു ബൈ ബിഎംആർ പഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
0: സോ ബിരിയാണി മക്കാനി റെസ്റ്റോറൻറ്റിലേക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു, നമ്മുടെ ബർവ വില്ലേജിലാണ് ബിരിയാണി മക്കാനി വരുന്നത്. സോ അങ്ങോട്ടേക്ക് പോയിട്ട് നല്ല ബിരിയാണിയൊക്കെ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നല്ല ചൂടോടെ കഴിക്കാൻ പറ്റും, കഴിക്കാൻ മറക്കണ്ട. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഭയങ്കര ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റ്, ഇതിനെ വേണമെങ്കിൽ മാംഗോ ഫ്രൈ എന്ന് പറയാം, മാംഗോ ക്രിസ്പി എന്ന് പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം കേട്ടോ. സിമ്പിളാണ്. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ നോക്കി അങ്ങോട്ടേക്ക് എടുക്കുക. അതെടുത്തിട്ട് അതിൻ്റെ പീസസ് ആക്കിയിട്ട് നേരെ ഒരു പാനിലേക്ക് ചൂടാക്കാനായിട്ട് അതിലേക്ക് ഇട്ടതിന് ശേഷം ലേശം കുറച്ച് പഞ്ചസാരയും ഒരു ഹാഫ് ചെറിയ നമ്മുടെ നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിക്കുക. അതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ലേശം കോൺഫ്ലോർ ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതൊന്ന് കുറച്ച് തിക്നെസ് വരുന്ന രീതിയിൽ ഒരു പേസ്റ്റ് പോലായി മാറും. ഓക്കെ, അതൊരു പൾപ്പ് പോലെ, ആ പൾപ്പ് തന്നെ കുറച്ചുകൂടി ഒരു തിക് പൾപ്പ് പോലെ ആയി മാറും. അപ്പോൾ അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല പൊറോട്ട ഉണ്ടാക്കുന്ന ഇതുണ്ടാവുമല്ലോ, അതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാവൊക്കെ കുഴച്ച് സെറ്റാക്കി അങ്ങനെ എടുക്കാം. അതല്ല, ഈവൻ നമുക്ക് ഫ്രോസൺ പൊറോട്ടാസൊക്കെ ഇപ്പം ഭയങ്കര അവൈലബിൾ ആണ്. അതെടുത്തിട്ട് കറക്റ്റായിട്ടൊരു പഫ് പാസ്ട്രിയുടെയൊക്കെ ഒരു ഷേപ്പിൽ, നമുക്ക് ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ലേ, അങ്ങനെ സൈഡ് മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിലെടുത്താൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ യൂസ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് നാലാക്കി എടുക്കാം, അല്ലെങ്കിൽ രണ്ടാക്കി എടുക്കാം. ആ ഒരു രീതിയിൽ എടുത്തതിന് ശേഷം നമ്മൾ മുട്ട പപ്സിനൊക്കെ ഫില്ലിങ് ചെയ്യൂലേ, ആ അതേപോലെ ഫില്ല് ചെയ്യുക. ഈ ഒരു പൾപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് സൈഡൊക്കെ ലോക്ക് ചെയ്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുത്താൽ അത് ലോക്കാവും. നേരെ നല്ല ചൂടൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് ഇങ്ങോട്ട് എടുക്കുക. പക്ഷെ കൂടുതൽ വറുത്ത് മറ്റേ കരിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് പോകരുത്, കരിയാണ്ട് അതിന് മുമ്പ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മാത്രമല്ല, ഇനിയിപ്പോൾ കുറച്ചൊരു ചീസൊക്കെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഒരു ക്രീമി ചീസും കൂടെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താൽ വേറെ ലെവലായിരിക്കും. സംഭവം ഉഷാറാണെന്നേ.
1: ടേസ്റ്റ് ഓഫ് ദി ആവർ ബ്രോട്ട് യു ബൈ
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR BMR വഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 6614884.
0: ഇത്ര നേരം പരിപ്പിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു ഷാസലിന്റെ മെസ്സേജാണ്, പരിപ്പ് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഐറ്റം ഉണ്ടോ, സ്വീറ്റ് ഐറ്റം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അല്ല, പരിപ്പല്ല സംഭവം. പരിപ്പ് കൂട്ടിയിട്ട് ഇപ്പം ഫുഡ് കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ BMR പോയിക്കോ. അല്ലാതെ ഇനിയിപ്പോൾ പരിപ്പ് വെച്ചിട്ടുള്ള സ്വീറ്റൊക്കെ ഞാൻ വേറെ ദിവസം ആവട്ടെ, ഞാനത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് റെസിപ്പി വന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇപ്പം തൽക്കാലം മാംഗോ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണേ. അതിനിടയിൽ നല്ലൊരു പാട്ടിലേക്കും കൂടെ പോവാണ്. അഫ്കോഴ്സ് ചിത്രത്തിലെ പാട്ട് ഓൺ ദ വേ വരുന്നതായിരിക്കും. അതിന് മുൻപായിട്ട് നമുക്ക് കബി ഖുഷി കബി ഹമിൽ നിന്നും അൽക്ക യാഗ്നിക് ആൻഡ് സോനു നിഗം പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകാം. ഒരു അടിപൊളി പാട്ടാണ്.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

ഈ ഒരു ചൂടത്തുണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ പാൻറ്റും ഷർട്ടും ഒക്കെ തന്നെ ഇട്ടിട്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിപ്പോ ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ഒക്കെ തന്നെ. ഇപ്പൊ പ്രതീക്ഷിച്ചും ഞാനിപ്പോ മെൻസിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ്, മെൻസ് ഫാഷനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. നമുക്ക് ചില സമയത്ത് തോന്നൂലേ ഈ പറഞ്ഞ പോലെ ഈവൻ പെൺകുട്ടികൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പം കഫ്താൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, കുറേയും കൂടി ഇപ്പോൾ ഒരു വൺ പീസ് സെറ്റ് എന്നുള്ള രീതിയിൽ വരുന്നത് കൊണ്ട് തന്നെ കഫ്താൻസിനും കാര്യങ്ങൾക്കൊക്കെ തന്നെ കുറേയും കൂടി എയർ സർക്കുലേഷൻസ് ഉണ്ടാവും. ഈ ചൂടത്തൊക്കെ തന്നെ നമുക്ക് കുറേയും കൂടി ഇടാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. ലൈറ്റ് വെയ്റ്റ് കഫ്താൻസും കാര്യങ്ങളും. നേരെ തിരിച്ച് ഈ പറഞ്ഞ ആൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് പോകാൻ പറ്റില്ല. ആകെ ഉണ്ടാവുക എന്തായിരിക്കും, കന്തൂറ ഇടാൻ പറ്റും, പക്ഷെ അതും കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിൽ തീർന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടിൽ ചെന്നാൽ ഒരു ലുങ്കി എടുത്ത് കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. ഒരു മുണ്ടെടുത്ത് പുറത്തിറങ്ങാൻ പറ്റുമോ, ഒരു ഫാഷനബിൾ ആയിട്ടുള്ള ഒരു മുണ്ടാണെങ്കിൽ പോലും ആ മുണ്ട് ഉടുക്കുന്നതിൻ്റെ ടെൻഷൻസ്, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. മുണ്ട് ഉടുക്കാൻ ഇപ്പോഴും അറിയാത്തവർ പോലും ഉണ്ടാവും നമ്മുടെ ഇടയിൽ. അപ്പം ഈ മുണ്ടെടുത്താൽ കറക്റ്റായിട്ട് നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ ഈവൻ ഓണമൊക്കെ വരികയാണ്, അപ്പം ഇപ്പോഴേ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഹോ ഈ പറഞ്ഞ കുർത്തിയാണെങ്കിലും ഷോർട്ട് കുർത്തിയാണെങ്കിലും അതിൻ്റെ കൂടി നമ്മുടെ കരയുള്ള മുണ്ടാണെങ്കിലും ഒക്കെ തന്നെ ഒരുപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇനി അതിനുവേണ്ടി എക്സ്ട്രാ ബെൽറ്റ് പറയണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ മൊത്തത്തിൽ കുറച്ചധികം പ്രശ്നമാണ്. അപ്പം ഈ ഒരു പ്രശ്നത്തിനൊക്കെ ഒരു വൺ സൊല്യൂഷനായിട്ടാണ് ഒരാൾ എത്തിയിട്ടുള്ളത്. ഹീസ് ആക്ച്വലി ആൻ ആക്ടർ, ഒരുപാട് സീരിയലുകളിലൂടെയൊക്കെ തന്നെ പരിചിതമായിട്ടുള്ള ആൾ തന്നെയാണ് യുവാ കൃഷ്ണ എന്ന് പറയുന്നത്. ആളത് കഴിഞ്ഞിട്ട് പല റിയാലിറ്റി ഷോസ് ലൈക്ക് സ്റ്റാർ മാജിക് ഒക്കെ പോലെയുള്ള അതിലൊക്കെ വന്നിട്ടും ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരാളാണ്. ആൻഡ് ആളുടെ വൈഫും ഈ പറഞ്ഞ പോലെ സീരിയൽ ആക്ട്രസ് ആണ് മൃദുല. സോ യുവാ കൃഷ്ണ എന്ന് പറയുന്ന ആളുടെ ഒരു പുതിയ ബ്രാൻഡ് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഓൾറെഡി എനിക്ക് ചെക്കന്മാരൊക്കെ കൂടുതലും അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടു കാണും. പെട്ടെന്നായിരുന്നു അതിൻ്റെ ഫസ്റ്റ് സീസൺ അല്ലെങ്കിൽ ഫസ്റ്റ് സെറ്റ് ഓഫ് ഡിസൈൻസ് സോൾഡ് ഔട്ട് ആയത്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് അതൊരു വൺ പീസ് ഐറ്റമാണ്. അതായത് നമ്മളിപ്പോൾ ഈ സ്റ്റിച്ച്ഡ് സാരി എന്നൊക്കെ പെൺകുട്ടികൾക്ക് പറയുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു ലുങ്കി കം അല്ലെങ്കിൽ ഈ പറഞ്ഞ മുണ്ട് കം ദ ഷോർട്ട് കുർത്ത, ഇത് രണ്ടും ഒരുമിച്ച് ഒറ്റ പീസായിട്ടായിരിക്കും. നമ്മൾ ഈ കഫ്താനോ അല്ലെങ്കിൽ നൈറ്റി ഒക്കെ എടുത്തിടൂല്ലേ, അതേപോലെ അങ്ങോട്ട് എടുത്തിടുക, അവിടെ കിടന്നോളും. ബേസിക്കലി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ടൈ ചെയ്യേണ്ട ഒരാവശ്യമില്ല. നേരെ ഈ നമ്മുടെ കന്തൂരയ്ക്ക് ഇടുന്ന പോലെ ജസ്റ്റ് ഒന്ന് മുകളിലൂടെ എടുത്താൽ കിട്ടുക മതി. വളരെ സിമ്പിളായിട്ട്, അത് യൂണിസെക്സും കൂടിയാണ്, അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും യൂസ് ചെയ്യാം. ഈവൻ ദ മെയിൽ ആൻഡ് ദ ഫീമെയിൽ ബോത്ത് ക്യാൻ ആക്ച്വലി വെയർ ഇറ്റ്. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി മച്ച് ട്രെൻഡിങ്. ജസ്റ്റ് ഒന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിയാൽ മതി യുവാകൃഷ്ണ ഇതിനകത്തും, അതുപോലെ തന്നെ കൈഷി ബൈ യുവയിലും ഉണ്ട്. ഒന്ന് പോയി നോക്കി കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ കഥ കേൾക്കാനായി വെയിറ്റ് ചെയ്യൂ. യുവാ വിൽ ബി ജോയിനിങ് വിത്ത് അസ് ഓൺ കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. സോ സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് ഹോം ഡെലിവറി.

0: 97.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Sunoo 91.7 FM.

0: ഇവിടെ ഭയങ്കരമായിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് സാമ്പാറും പരിപ്പിനെയും കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പോഴേക്കും നമ്മൾ നേരെ പൊറോട്ട സാമ്പാറിലെത്തി.
1: പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ സാമ്പാർ എന്നാണ് പറയുന്നത്, എന്ത് ചെയ്യാം?
0: ഇതാണ് പ്രശ്നം. ഞാൻ പരിപ്പിനെ സപ്പോർട്ട് ചെയ്തു, ഒരാൾ സാമ്പാറിനെ സപ്പോർട്ട് ചെയ്തു, നമ്മളെ രണ്ടുപേരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ പേര് ഇവിടെ മെസ്സേജ് അയച്ചു. അതിനിടയിൽ ഇതൊന്ന് നിർത്താമോ, ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ മെസ്സേജസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈവൻ പരിപ്പ് കറി പോലും നമ്മുടെ നോർത്ത് കേരള അല്ലെങ്കിൽ സൗത്ത് കേരള നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. പയർ വെച്ചിട്ടാണ് ഒരു സൈഡിൽ പരിപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ മറ്റത് തോരൻ പരിപ്പ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുക. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ അടുത്ത് ഇതിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരാളും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം.
2: എന്റെ പേര് നിസാർ കൊല്ലം.
0: നിസാർ കൊല്ലം, അതാണ് അവിടെ തന്നെ ഉണ്ട്. ആ നമ്മുടെ പരിപ്പ് കറിയെ കുറിച്ച്
2: പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് പൊറോട്ടയും സാമ്പാറും ചേർത്തില്ലെന്ന്. അതിനുവേണ്ടി മാത്രമുള്ള കടകൾ എത്ര എത്ര
0: കടകളുണ്ടല്ലോ.
1: കരമന ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ആ PRS ഹോസ്പിറ്റല്, അതിന്റെ അപ്പുറത്തെ ഒരു ജംഗ്ഷൻ ഉണ്ട്, കരമന ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ ചെറിയ കടകൾ എത്തണമുണ്ടെന്നറിയാവോ? എന്ത് രാവിലെ ക്യൂ ആണ്.
2: ഇതിന്റെ കൂടെ രണ്ട് പപ്പടവും, ഇതിന്റെ കൂടെ രണ്ട് പപ്പടവും.
0: കൊല്ലത്തും കുറെ ഉണ്ടല്ലേ?
2: കൊല്ലത്തും കുറെ ഉണ്ട്, തിരുവനന്തപുരത്തും ഉണ്ട്. തിരുവനന്തപുരത്ത് പിന്നെ സന്ധ്യ പറഞ്ഞ എനിക്ക് കരമന, വെള്ളനാട്, പിന്നെ വെള്ളറട, പിന്നെ അവിടെ വെച്ചാങ്കോല്, ആ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ചെറിയ ചെറിയ കടകളുണ്ട്. അതായത് രാവിലത്തെ ഒരു മെയിൻ ഭക്ഷണമാണ് തിരുവനന്തപുരം, കൊല്ലം ആ ഭാഗത്തുള്ള സാധാരണക്കാരുടെ ഒരു ഭക്ഷണമാണ് പൊറോട്ടയും സാമ്പാർ.
0: പിന്നെ
2: അത് മാത്രമല്ല ചോറിന്, അത് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ പരിപ്പ് ഫസ്റ്റിലെ ഒഴിക്കുമെന്ന്? അത് സത്യമാണ്. കാരണം സദ്യക്കായാലും നമ്മളവിടെ കല്യാണത്തിനായാലും എന്തോത്തിനായാലും ഹോട്ടലിൽ ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ തന്നെയും ആദ്യം വരുന്നത് പരിപ്പാണ്. പരിപ്പെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന മീൻസ് നമ്മൾ പയർ വെച്ചാണ് ഉണ്ടാക്കുന്നത്. പയറിട്ട പരിപ്പ് കറിയാണ് ഞങ്ങൾ ആ ഭാഗത്തല്ല. അപ്പൊ അതിന്റെ കൂടെ കുറച്ച് നെയ്യും പപ്പടവും ഫസ്റ്റ് വരും. അതിനുശേഷം ആണ് സാമ്പാർ വരുന്നതും മറ്റുള്ള രസം ആയാലും പുളിശ്ശേരി ആയാലും മറ്റുള്ള ഐറ്റങ്ങളെല്ലാം വരുന്നത്.
0: അപ്പൊ ഞാൻ ചോദിക്കുന്ന ചേട്ടാ, ആ പരിപ്പ്, അതായത് നമ്മൾ പയറുകറി എന്ന് ആൾക്കാർ കളിയാക്കുന്ന ആ പരിപ്പ് കറി ഉപയോഗിച്ച് ആദ്യം ആ ഉരുള കഴിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം, അത് സാമ്പാർ കൂട്ടി കിട്ടുമ്പോൾ
2: പറഞ്ഞറിയിക്കാനേ പറ്റത്തില്ല, അറിയിക്കാനേ പറ്റത്തില്ല. ആ നെയ്യും കൂടെ ചേർന്ന് അത് പപ്പടവും കൂടെ കൂട്ടി ആ ഒരു പിടി ഉപയോഗിച്ച് കഴിക്കുമ്പോ ഉള്ള ആ ഒരു ഫീലിംഗ്, അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നാവില് വെള്ളം വരും.
0: അതാണ് സ്വർഗാണ്. ഒന്ന് കഴിച്ചു നോക്കട്ടെ, ഞാൻ പറഞ്ഞ ആ ഫീൽ അല്ലേ സംഭവം. അതാണ് സാമ്പാറും പൊറോട്ടയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ചോറിന്റെ കൂടെ പരിപ്പ് ആദ്യം കഴിക്കുന്ന ഫീലിനെല്ലാം ആർക്കും പറ്റൂല. അതാണ് സംഭവം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചക്കൽ ത്രിവേണ്ടരംകാരൻ സന്ദീപും അഞ്ചൽ കൊല്ലംകാരി
1: ഇഞ്ചക്കലല്ല ചാക്കൈ,
0: ഓക്കെ ചാക്കൈ സന്ദീപും,
2: വ്യത്യാസമില്ല.
0: ആ പിന്നെ കൊല്ലം അഞ്ചൽ നിന്നുള്ള ഞാനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഈ സാമ്പാറും പരിപ്പും.
2: നമ്മളുമായിട്ടും വലിയ വ്യത്യാസമില്ല. അഷ്ടമിയായിട്ട് അഞ്ചൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വരുമ്പോൾ ആയൂരായി, അത് കഴിഞ്ഞും കൂടെ വരുമ്പോഴത്തേക്ക് കണ്ണ എല്ലാവരും കുഴപ്പമാണ്. അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ സ്ഥലമായി ആയിത്തരുമായി.
1: നമ്മള് ചെറുതായിട്ടൊന്നും ട്രിവാൻഡ്രം മൊത്തം കറങ്ങി വന്ന പോലെ അല്ലേ?
2: അതെ തീർച്ചയായിട്ടും. സന്തോഷം വിളിച്ചതിലും, ഞാൻ ജോലിയുടെ തിരക്കിലാണ് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്, ഈ സൈഡിൽ ഒതുക്കി നിർത്തിയിട്ടാണ് നിങ്ങളെ വിളിച്ചത്.
0: സന്തോഷം
2: സംസാരിച്ചതിലും സന്തോഷം,
1: ഒരുപാട് സന്തോഷം,
0: ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ബൈ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Sino.
2: Adi, ente birthday celebration inte chelo vende.
3: ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം.
4: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
5: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: നെഞ്ചുക്കുൾ പെയ്തിട മാമഴ.
8: Hi, this is Gautam Vasudev Menon.
9: You are listening to
8: Radio Sunu 91.7, and this is Qatar's favorite radio station.

This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഹോം ഡെലിവറി

0: വെൽക്കം ബാക്ക് ടു തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എം. അഷ്ടമിയും സന്ദീപുമാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മുടെ കൂടെ ഇനി അടുത്തൊരാള് ജോയിൻ ചെയ്യുന്നുണ്ട്. സാമ്പാറാണോ പരിപ്പാണോ ഏറ്റവും നല്ലതെന്നൊക്കെ പറയാനായിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. നമുക്ക് ആരാണെന്ന് നോക്കാം.
1: സിജി
0: ഓമല്ലൂർ. സിജി ചേട്ടനാണോ ഇപ്പൊ കുറച്ചു മുമ്പ് എന്തോ ഒരു പുതിയ റെസിപ്പി പോലെയൊക്കെ പറഞ്ഞ പയറ് എടുത്ത് അതിന്റെ ഇത് തൊലി കളഞ്ഞതിന് ശേഷം ചെയ്യുന്ന അലക്കി ഉണ്ടാക്കുന്നൊക്കെ.
1: അലക്കി അലക്കി അല്ല, അലക് അലകെന്ന് പറഞ്ഞാല് പയർ ചൂടാക്കിയിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് പാറ്റി അതിന്റെ തൊലി കളയും.
0: ഓക്കെ.
1: നമ്മുടെ ചെറുപയറുണ്ടല്ലോ, ചെറുപയർ വറക്കും. വറുത്തിട്ട് ചെറുതായിട്ട് അരകല്ലെ വെച്ചൊന്ന് പൊട്ടിക്കും. പൊടിക്കുമല്ല, ഒന്ന് പൊട്ടിക്കും, അല്ലെ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന്
2: പറക്കും.
1: അടിച്ചിട്ട് പാറ്റി അതിന്റെ തൊലി കളഞ്ഞിട്ട് എന്നിട്ടാണ് നമ്മുടെ ഒറിജിനൽ പരിപ്പ് കറി ഉണ്ടാക്കുന്നത്.
0: പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ വീട്ടിൽ കണ്ടിട്ടില്ലല്ലോ.
2: അമ്മുമ്മ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവര് ചെയ്യാറുണ്ട്. അവര് ഈ മൊറത്തില് ഇത് കളഞ്ഞിട്ട് ഞാൻ ഈ മൊറത്തിൽ ഇങ്ങനെ അടിക്കും. അതായത് ആ പയറിന്റെ തൊലി കളയാനായിട്ട് മൊറത്തിൽ ഇങ്ങനെ അടിച്ച് കളഞ്ഞിട്ടാണ്.
0: അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ അങ്ങോട്ടേക്ക് ഈ പറഞ്ഞ പോലെ പയറ് കറിക്ക് കുറച്ച് സോറി പരിപ്പ് കറിക്ക് കുറച്ച് പരിപ്പ് ടേസ്റ്റ് വരുന്നത്. പരിപ്പ് കറി ടോട്ടലി ഡിഫറെന്റ് ആകുന്നത്.
1: അതെ അതെ. അപ്പൊ ഞങ്ങളുടെ ഓമല്ലൂർ ദേശത്ത് ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് അലകാക്കുക എന്ന് പറയും. പയർ അലകാക്കുക.
0: ഓ, അലകാക്കുക. ഓക്കെ.
1: അതായത് വറുത്ത് ഒന്ന് ചതച്ച് പാറ്റി എടുക്കുന്നതിന് അലകാക്കുക എന്ന് പറയും.
2: പുതിയ ഒരു വാക്ക്.
0: എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന അലകാക്കുക എന്ന് പറയുന്നത് അതാണ്. എനിക്കത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവിടെ അലക്കി എന്നാണോ ഉദ്ദേശിച്ചത്? ഇനി അലകി എന്നാണോ ഉദ്ദേശിച്ചത്? ഞങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുന്നു. കറക്റ്റ് സമയത്ത് വിളിച്ചു. ഓക്കെ. എന്തായാലും ചോദിച്ച ചോദ്യം, താങ്കൾക്ക് ഇഷ്ടം ഈ പറഞ്ഞ പരിപ്പ് കറിയാണോ നേരെ തിരിച്ച്?
1: ചോറിന് ആദ്യമേ പരിപ്പാണ് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം. അതിന്റെ മണ്ടയ്ക്ക് നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കഴിക്കുക, പപ്പടവും പൊടിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് വേറെ ഒന്നും.
0: എന്റെ കൂടെയാണ് സീചേട്ടൻ. അല്ല പിന്നെ
2: എന്താ അറിയോ, നമ്മളിപ്പം ഒരു കല്യാണമാണെങ്കിലും ഒരു ഉത്സവമാണെങ്കിലും എല്ലാത്തിനും വീട്ടിലാണെങ്കിൽ പോലും ഏറ്റവും അധികം പ്രിപ്പറേഷൻ എടുക്കുന്നത് സാമ്പാർ ഉണ്ടാക്കാൻ
0: ആയിരിക്കാം. സാമ്പാർ എപ്പോഴും ഉണ്ടാവും, പക്ഷെ നല്ല പരിപ്പ് കറി വേണമെന്നുണ്ടെങ്കിൽ അതിന് ആ ചോറിന്റെ കൂടെ അതൊരു ഒരു സ്പെഷ്യൽ ഡേ ആണല്ലേ.
1: അതെ. നമ്മുടെ അവിടെ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ പരിപ്പ് കൊടുക്കും, പരിപ്പും പപ്പടവും കൊടുക്കും. അത് കഴിഞ്ഞ് സാമ്പാർ കൊടുക്കും. അത് കഴിഞ്ഞ് പ്രഥമൻ കൊടുക്കും.
0: അതെ. അത് കഴിഞ്ഞിട്ട് ഒരു പായസം കൊടുക്കും.
1: പായസം ചിലപ്പോ രണ്ടോ മൂന്നോ വെറൈറ്റി കാണും.
0: അതെ അതെ.
1: അത് തിരുവനന്തപുരത്തോട്ട് മാറി കഴിയുമ്പോ ബോളിയും പായസം ഉണ്ട്. ഞങ്ങളുടെ പത്തനംതിട്ട ഏരിയയില് ബോളിയില്ല. അത് കഴിഞ്ഞ് വീണ്ടും മോര് കൊടുക്കും.
0: അതെ. അത് കഴിഞ്ഞിട്ട് രസം കൊടുക്കും. രസം കഴിഞ്ഞിട്ട്
1: ഇല്ല, ഞങ്ങളുടെ രസവും ഇല്ല. പുളിശ്ശേരി ഉണ്ട്, പച്ചമോരും ഉണ്ട്. അതോടുകൂടിയാണ് സദ്യ കഴിയുന്നത്.
0: കണ്ട, ഒരു മിനിറ്റ്. ഇതേപോലെയല്ലേ സദ്യ ഒരാൾ ഇവിടെ കഴിക്കാറുള്ളത്? അല്ലേ സന്ദീപ്? അപ്പൊ എല്ലാരും കളിയാക്കാറില്ലേ എന്നെ?
2: അതെ. അഷ്ടമി സംഭവത്തിന്റെ ഇച്ചിരി സദ്യയിൽ OCD ഉള്ള ആളാണ്.
0: അതെ. ചേട്ടൻ ഇപ്പൊ പറഞ്ഞ ഇതേ ഓർഡറിൽ ഞാൻ ഫുഡ് കഴിക്കാറുള്ളൂ. സദ്യ ആദ്യം എടുത്ത ചോറിനെ നാലായിട്ട് ഞാൻ ഭാഗം ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഇതേപോലെ കഴിക്കുമ്പോ ആൾക്കാർ എന്നെ കളിയാക്കും.
2: അത് അത് മാത്രല്ല, അഷ്ടമിയുടെ ഇല കാണാൻ ഒരു ഭംഗിയാ. അത് ഞാൻ സമ്മതിച്ചുതരാം.
0: താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
1: പായസം കഴിച്ച ചെടുപ്പ് എന്ന് ഉദ്ദേശിച്ചത് ആ ഒരു മത്ത് അത് മാറാൻ വേണ്ടിയാണ് നമ്മള് പുളിശ്ശേരി കൂട്ടി കഴിക്കുന്നത്.
0: പിന്നെ
1: അത് മാറാൻ വേണ്ടിയാണ് നമ്മള് പുളിശ്ശേരി കൂട്ടി കഴിക്കുന്നത്. പിന്നെ അതിനെ ദഹിപ്പിക്കാനാണ് നമ്മള് പച്ചമോര് കൂട്ടി കഴിക്കുന്നത്.

0: ഓക്കെ, അപ്പൊ ഇന്ന് പരിപ്പ് കൂട്ടി കഴിക്കാൻ ഒരു ഫീല് തോന്നുന്നുണ്ടോ? പറഞ്ഞു പറഞ്ഞു
1: ഇങ്ങനെ ആലോചിക്കാം, നോക്കട്ടെ.
0: ഓക്കെ ചേട്ടാ, ശരി, ബൈ കേട്ടോ.
2: ഓക്കെ, താങ്ക് യു, ബൈ ബൈ.

0: പുതിയ ഫിറ്റ്നസ് ക്ലബ് ആയ ഫാൽക്കൺ ഫിറ്റ്നസിന്റെ ആറാമത്തെ ബ്രാഞ്ച് നൗ ഓപ്പൺഡ് ഇൻ ബിനുംറ വിത്ത് അൾട്രാ മോഡേൺ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ്. എക്സ്പേർട്ട് ട്രെയിനേഴ്സ്, ഗ്രൂപ്പ് ക്ലാസ്സസ്, പേഴ്സണൽ ട്രെയിനിംഗ്, ന്യൂട്രീഷൻ ഗൈഡൻസ്, പ്രീമിയം എക്യുപ്മെന്റ്സ് തുടങ്ങി നിരവധി സൗകര്യങ്ങൾ. എ ന്യൂ ഡെസ്റ്റിനേഷൻ ഫോർ ഫിറ്റ്നസ്, സ്ട്രെങ്ത്, കമ്മ്യൂണിറ്റി. ഫാൽക്കൺ ഫിറ്റ്നസ്.
1: എനിക്ക് വേറൊരു ഫിലിം മേക്കർ ആയ പോരാ. I want to be the best.
2: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
3: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. മോളിവുഡ്.
2: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: I'm coming to save Malayalam cinema.
4: Distributed by Home Screen Entertainment and online streaming partner SimplySouth.tv.
5: Hi, I'm Rijisha Vijayan.
6: You're listening to
5: Radio Suno 91.7 FM.

അങ്ങനെ ഇന്ന് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എനിക്കിതാ ലൈറ്റ് ആയിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കുകയാണ്. നമ്മൾ കുറച്ച് നേരമായി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലിനെ കുറിച്ചിട്ടും അറ്റയറിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ബിക്കോസ് ഓഫ് ദ ബ്രാൻഡ് കൈഷി ബൈ യുവ, അതിൽ നിന്നും യുവ കൃഷ്ണ അത് ആക്ടറാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിരവധി സീരിയലുകളിലൂടെയൊക്കെ തന്നെ നമുക്ക് ഭയങ്കര പ്രിയങ്കരനായിട്ടുള്ളൊരു ആക്ടർ കൂടിയാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നേരെ ഒന്ന് ചെന്ന് ഇൻസ്റ്റഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് കൈഷി ബൈ യുവ എന്നടിച്ചാൽ മതി, KISHI BY YUVA. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ യുനോ പീസ് ഓഫ് അറ്റയർ, ആൻഡ് ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഇതും കൂടി പറഞ്ഞ് എനിക്ക് ചാച്ചാ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിട്ടോ. ഇനി നമുക്ക് നാളെ വീണ്ടും രാവിലെ 10 മണിയാകുമ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടണം. അതുവരേക്കും നല്ലപോലെ ഈ പറഞ്ഞ വീക്കെൻഡ് തീരാത്തവർ വീക്കെൻഡ് ആഘോഷിക്കൂ, മറ്റുള്ളവർ നേരെ തിരിച്ച് ഇന്ന് ഓൾറെഡി വർക്കിന് പോയി അതുകൊണ്ട് എന്ത് വീക്കെൻഡ് എന്ന് വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചായ കുടിക്കാൻ ഇറങ്ങുന്നേ. അപ്പോൾ പിന്നെ വീക്കെൻഡ് കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആവട്ടെ. നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. എനിക്കെന്തായാലും ഇന്ന് നന്നായിട്ട് പോയി കിടന്നൊന്ന് ഉറങ്ങണം, കാരണം ഉറക്കം കൊണ്ട് ശരിയായില്ല. എന്തോ എവിടെയോ ഭയങ്കര ഇൻകംപ്ലീറ്റ് ആയിപ്പോയി, അതിൻ്റെ പ്രശ്നമാണ്. നമ്മളുടെ ബോഡിയെ നമ്മൾ തന്നെ നോക്കുക, അത് ഞാൻ എന്നോടുകൂടി പറയുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത് പറഞ്ഞു കൊണ്ട് ചാച്ചാ ബൈ ബൈ എവരി വൺ, ടേക്ക് കെയർ, ആൻഡ് ഓഫ് കോഴ്സ് നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളുണ്ട്. റേഡിയോ 91.7 FM കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: ഫ്രീക്വൻസി.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. I want to be the best.
4: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
5: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ, മോളിവുഡ്.
4: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
6: I'm coming to save മലയാളം സിനിമ.
7: Distributed by Home Screen Entertainment and online streaming partner SimplySouth.tv.
8: Hi, this is Prithviraj. You're listening to Radio Suno. Radio
9: Suno.
8: Radio Suno. Radio Suno. Radio Suno.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
7: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: വചനങ്ങളിലൂടെ പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അതിനിടയിൽ നിൽക്കുന്നവനെയും ദൈവം വെറുക്കുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: And the Oscar goes to A.R. Rahman.
3: Hi, this is A.R. Rahman.
4: You're listening to Radio Sunoo.
3: Listen to my songs on Radio Sunoo 91.7 FM.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാ സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
3: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
2: മോർണിംഗ് സവാരി
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
5: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
8: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just be

0: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ.
1: പെങ്കൾ വന്ന് തീണ്ടും പോത് എന്ന വണ്ണമോ മനസ്സില.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 ഖത്തർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട്

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

ഹലോ, അസ്സലാമു അലൈക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിങ്ങില് നമ്മളിങ്ങനെ ഒരുമിച്ച് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇങ്ങനെ ഡ്രൈവ് ചെയ്ത സമയത്തുണ്ടല്ലോ കുറച്ചധികം ടെക് അപ്ഡേറ്റ്സ് കേട്ടാൽ എങ്ങനെയുണ്ടാവും? അടി പൊളിയാവൂലേ? അതിന്റെ സമയമായിട്ടുണ്ട് ഗായ്സ്. വെൽക്കം ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. ടെക്ടോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഒരു തവണയെങ്കിലും തിങ്ക് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റിന്റെ കാര്യമാണ് അങ്ങോട്ട് പറയാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കുറെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പല പല സീരീസ് ആയിട്ട്, അതായത് എപ്പിസോഡ്സ് ആയിട്ട് പല വീഡിയോസ് ഇടാറുണ്ട്. അപ്പൊ നമ്മൾ ഒരു എപ്പിസോഡ് കണ്ടിട്ട് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ചെക്ക്ഔട്ട് ചെയ്യാറുണ്ട്. ബാക്കി എവിടെ ഒരുപാട് ഒരുപാട് തപ്പി തപ്പിയായിരിക്കും നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ നോക്കുക. അതിന് പകരമായിട്ടാണ് മെറ്റ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിനും ഫേസ്ബുക്കിനും വേണ്ടി ഒരു പുതിയ ഫീച്ചർ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പേര് സീരീസ് എന്നാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ക്രിയേറ്റേഴ്സിന് അവരുടെ റീൽസ് വെബ് സീരീസ് ഒക്കെ ഉണ്ടല്ലോ, എപ്പിസോഡായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഒരു ബണ്ടിലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കാണുവാണ്, ഒരു എപ്പിസോഡ് 5 എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് കാണുവാണെങ്കിൽ അതിൽ തന്നെ ആ ഒരു ബണ്ടിലിൽ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരാൻ പോവാണ്. ആ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നമുക്ക് ഇങ്ങനെ വരാൻ പറ്റും. അതുപോലെ തന്നെ മെറ്റ ഇതൊരു സ്മാർട്ട് മൂവ് ആയിട്ട് കൊണ്ടുവന്നതാണെന്ന് പറയാൻ പറ്റും. ബിക്കോസ് 2023 ടിക്ടോക്ക് ഇതേ ഒരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മെറ്റയും അതേ ഒരു ഡയറക്ഷനാണ് ഫോളോ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റേഴ്സിനൊരു ഗെയിം ചേഞ്ചർ ആകുന്ന ഒരു അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത്. നമ്മൾ ഇനിയും ഒരു റീല് കാണുന്ന സമയത്ത് പാർട്ട് 2 എവിടെയാണെന്ന് പറഞ്ഞ് തപ്പി കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ഓൺ ദ വേ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ത്രൂ ഇൻസ്റ്റഗ്രാം ഓർ ടെക് ടോക്കിൽ തന്നെ ഞാൻ നിങ്ങളുടെ കയ്യിൽ പറയുന്നതായിരിക്കും. തൽക്കാലം എന്തായാലും ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ പാട്ടിലോട് പോയാലോ. ഫസ്റ്റ് ഓഫ് അടിപൊളി ട്രാക്സ് ഇവിടെ കേട്ടോ. വെയിറ്റ് ചെയ്യുന്നത് റേഡിയോസ് നോക്കിയിട്ട് കേട്ട് കൂട്ടുകൂടാൻ കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്.

0: ഖത്തറിലെ ഏറ്റവും വലിയ ഫിറ്റ്നസ് ക്ലബായ ഫാൽക്കൺ ഫിറ്റ്നസിന്റെ ആറാമത്തെ ബ്രാഞ്ച് നൗ ഓപ്പൺഡ് ഇൻ ബിനുംറ വിത്ത് അൾട്രാ മോഡേൺ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ്. Expert trainers, group classes, personal training, nutrition guidance, premium equipments തുടങ്ങി നിരവധി സൗകര്യങ്ങൾ. A new destination for fitness, strength, community. Falcon Fitness.
1: Hi, this is Shweta Menon. You're listening to Kattan's favorite radio station. Kettu kettu kuttu kuda.
2: ഒരു ദിവസം രാത്രി 11 മണിക്ക് നമ്മുടെ ഫോൺ റിംഗ് ചെയ്യാണ്. ഡിസ്പ്ലേയിൽ നമ്മുടെ ഫ്രണ്ടിന്റെ നമ്പർ കാണിക്കുന്നുണ്ട്. കോൾ എടുത്തു കഴിഞ്ഞപ്പം അളിയ എമർജൻസി ആണ്, കുറച്ച് ക്യാഷ് അയക്കോ. ഒന്നും തിങ്കി ആയിട്ട് നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്നു, പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത് സ്കാം കോൾ ആയിരുന്നു, നമ്മുടെ ഫ്രണ്ട് ആയിരുന്നില്ല അത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിനെ തടയാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഒരു അടിപൊളി അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പറയാം, ബാക്ക് ടു അവർ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെയുള്ളത് ഹഫീസ് ആണ്. നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം AI വോയിസ് ക്ലോണിംഗ് ടെക്നോളജി അത്രത്തോളം അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. വെറും കുറച്ച് സെക്കൻഡ്സ് വോയിസ് സാമ്പിൾസ് മതി ഒരാളുടെ വോയിസ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫേക്ക് കോൾസും സ്പാംസ് ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഫേക്ക് കോൾ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൂഗിളിന്റെ പുതിയ സെക്യൂരിറ്റി ഫീച്ചർ വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, കോൾ ചെയ്യുന്ന ആൾ യഥാർത്ഥത്തിൽ ആ പേഴ്സൺ തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സ്മാർട്ട് പ്രൊട്ടക്ഷൻ സിസ്റ്റമാണ് ഈ ഒരു ഗൂഗിൾ ഫേക്ക് കോൾ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഗൂഗിൾ പറയുന്ന പ്രകാരം രണ്ടു പേരും ഫോൺ ബൈ ഗൂഗിൾ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് രണ്ടാളുകളും ഫോൺ ബൈ ഗൂഗിൾ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കോള് കണക്ട് ആകുന്നതിന് മുന്നേ ഒരു സീക്രട്ട് ഡിജിറ്റൽ ഹാൻഡ് ഷേക്ക് നടത്തും. അതായത് ഫോണുകൾ പരസ്പരം വെരിഫൈ ചെയ്യും. സ്കാമർ നമ്പർ സ്പൂഫ് ചെയ്താലും വെരിഫിക്കേഷൻ ഫെയിൽ ആയാൽ ഫോൺ നമുക്ക് വാർണിംഗ് കാണിക്കും, ഈ പേഴ്സൺ നിങ്ങൾ വിചാരിക്കുന്ന പേഴ്സൺ അല്ല എന്നൊരു റെക്കമെൻഡേഷൻ നമുക്ക് ഗൂഗിൾ തരും. അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ ബെസ്റ്റ് പാർട്ട്, ഈ ഒരു വെരിഫിക്കേഷൻ പ്രോസസ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രൈവസി കോംപ്രമൈസ് ചെയ്യാതെ തന്നെ പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പൊ ഇങ്ങനെ അടിപൊളിയല്ലേ? അപ്പൊ നെക്സ്റ്റ് ടൈം കോളൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കുക. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ പോവാൻ പാട്ടിലോട്ട്. ഇത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാൻ. കൂടെയുള്ളത് ഹഫീസ് ആണ്. ദിസ് ഈസ് യുവർ ഫേവറേറ്റ് ടെക് ഷോ.

0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
3: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
2: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
4: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു വന്ന ചൊല്ല്.
2: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
5: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ ജെന്യൂൻ ആയിട്ട് ഉത്തരം പറയണം. സംഭവം, നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണോ വേണ്ടത്, അതൊരു എഐയുടെ സമ്മറി ആണോ വേണ്ടത്? കുറച്ച് ആളുകൾക്ക് എഐയുടെ സമ്മറി ഇഷ്ടമാണ്. എന്നിരുന്നാൽ കൂടിയിട്ടും ഒരുപാട് ആളുകൾ ഇതായിപ്പോ ഇന്റർനെറ്റിൽ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഞങ്ങൾക്ക് ഇത്രയും സമ്മറി വേണ്ട, ഞങ്ങൾക്ക് ക്രിസ്പായിട്ടുള്ള ഒരു കാര്യം മാത്രം മതി എന്ന്. അതുകൊണ്ട് തന്നെ ഒരു സെർച്ച് എഞ്ചിൻ ഇപ്പം ഭയങ്കരമായിട്ട് ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പറയാം, ബാക്ക് ടു അവർ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെ ഉള്ളത് ഹഫീസ് ആണ്. ഇപ്പൊ ഇന്റർനെറ്റിൽ ഭയങ്കര ഡിബേറ്റ് നടക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഗൂഗിൾ റീസെന്റ് ആയിട്ട് സെർച്ചിന് ഒരു ഫുൾ എഐ മേക്ക് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ട് നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു എഐ സമ്മറി വരും, ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കോൺവെർസേഷൻസ് പോലെ നമുക്ക് സെർച്ച് ചെയ്യാം. ചുരുക്കം പറഞ്ഞാൽ ഗൂഗിൾ ഇപ്പം സെർച്ച് എഞ്ചിനിൽ നിന്ന് പേഴ്സണൽ എഐ അസിസ്റ്റന്റിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. കുറെ യൂസേഴ്സ് പറയുന്ന ഒരു കാര്യം, ഞാനൊരു പീസ ഷോപ്പ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എഐയുടെ ഫിലോസഫി ഒന്നും എനിക്ക് കേൾക്കാൻ വയ്യ എന്നാണ് പറയുന്നത്. അതിന്റെ റിസൾട്ട് ആയിട്ട് പ്രൈവസി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സെർച്ച് എഞ്ചിനിലോട്ട് ഒരുപാട് ആളുകൾ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അതാണ് ഡക്ക് ഡക്ക് ഗോ. ഗൂഗിൾ എഐ ഫീച്ചേഴ്സ് വന്നതിന് ശേഷം ഡക്ക് ഡക്ക് ഗോ ഡൗൺലോഡ്സ് നോട്ടിസബിൾ ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളതെന്ന് റിപ്പോർട്ട്സുകൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഐഫോൺ യൂസേഴ്സിന് ഇൻസ്റ്റാൾസ് നല്ല രീതിയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡക്ക് ഡക്ക് ഗോയുടെ സിഇഒയും ഇതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ ശരിക്കും എഐ ഫോഴ്സ് ഫീഡ് ചെയ്യുകയാണ്, എഐ അവോയ്ഡ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. സോ എഐ വേണ്ടാത്തവർക്കും എഐ കിട്ടുന്നു എന്നൊരു സംഭവമാണ് ഡിബേറ്റ് ടോപ്പിക് ആയിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഡക്ക് ഡക്ക് ഗോ ഇപ്പോൾ ഒരു പുതിയ ഡിഫറെന്റ് അപ്രോച്ച് പ്രൊമോട്ട് ചെയ്യുന്നത്. സിമ്പിൾ ലിങ്ക്സ്, റിയൽ വെബ്സൈറ്റ്സ്, പ്രൈവസി ഉണ്ട്, യൂസർ കൺട്രോൾ ഉണ്ട്. ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡക്ക് ഡക്ക് ഗോ എഐനെ ഹെയ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, എഐ ടൂൾസ് അവിടെയുണ്ട്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസ് ചെയ്യുന്ന ആളുകൾക്ക് തീരുമാനിക്കാം എന്താണ് വേണ്ടതെന്ന്. ഇനി നിങ്ങൾ പറ, നമ്മൾ സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എഐ വേണോ? നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസ് ചെയ്യുന്ന ആളുകൾക്ക് തീരുമാനിക്കാം എന്താണ് വേണ്ടതെന്ന്. ഇനി നിങ്ങൾ പറ, നമ്മൾ സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എഐ വേണോ? നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Everyone, this is Arman Malik here.
3: Naan varumee padayilai nin milkaathu nilku.
2: You're listening to Radio Suno 91.7 FM, Qatar's favorite radio station and one of my favorite radio stations as well. Keta keta kootu koodam.
0: Chennai beats.
4: Tamil, head of the hour.
5: In the art of podumaa kolanda.

രാവിലെ അലാം അടിക്കുമ്പോൾ നമ്മളത് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരെ ഫോണിൽ ചെയ്യുന്ന ഒരു കാര്യം ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ തന്നെ നമ്മുടെ രാവിലെ 20 മിനിറ്റ് അങ്ങോട്ട് പോയി കിട്ടും. പക്ഷേ ഗൂഗിൾ ഇപ്പോൾ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്, പുതിയൊരു ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്ക് ടു മൈ ഷോ, ഇത് ടെക് ടോക്ക് ആണ്. കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. അപ്പൊ പറഞ്ഞു വന്നത് ഗൂഗിളിന്റെ ആ ഒരു പുതിയ ഐഡിയയുടെ കാര്യമാണ്. സ്റ്റോപ്പ് ഡൂം സ്ക്രോളിംഗ്, സ്റ്റാർട്ട് ഡ്രീം സ്ക്രോളിംഗ് എന്നൊരു കോൺസെപ്റ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു എക്സ്പെരിമെന്റൽ AI ആപ്ലിക്കേഷൻ ആണ്. ഡ്രീം ബീൻസ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര്. പേര് കേട്ട സമയത്ത് തന്നെ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി വന്നു. സംഭവം ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു നോർമൽ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ അല്ല. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് തന്നെ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് നമ്മൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കോണ്ടന്റ്സ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിയുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 10 മുതൽ 14 വരെ പേഴ്സണലൈസ്ഡ് സ്റ്റോറീസ് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന്, നമ്മുടെ കലണ്ടറിൽ ഒരു ഫ്രണ്ട് വിസിറ്റ് ചെയ്യുന്നു നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തുള്ള കഫെ ഏതാണെന്നായിരിക്കും ഇത് രാവിലെ സജസ്റ്റ് ചെയ്യുക. ട്രാവലിംഗ് പ്ലാൻ ഉണ്ടെങ്കിൽ ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള ഹിഡൻ ജെംസ് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരും. അതുപോലെ തന്നെ പെറ്റ് ഓണർ ആണെന്നുണ്ടെങ്കിൽ പെറ്റ് കെയർ ടിപ്സ്, അതും വെറും ടെക്സ്റ്റിൽ മാത്രമല്ല AI ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള സ്റ്റോറീസിലൂടെ, വിഷ്വൽ സ്റ്റോറീസിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ പോലെ നമുക്കിത് എൻഡ്ലെസ് ആയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ സാധിക്കില്ല. സ്റ്റോറീസ് തീർന്നു കഴിഞ്ഞാൽ തീർന്നു, അത്ര തന്നെ. നമ്മളുടെ അറ്റൻഷൻ പിടിച്ചെടുത്താനുള്ള ഒരു കാര്യമൊന്നുമല്ല ഇത്. പുതിയ ഐഡിയാസ് ഇൻസ്പയർ ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്. ആൻഡ് റൈറ്റ് നൗ ഡ്രീം ബീൻസ് US ഗൂഗിൾ AI അൾട്രാ സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു കോൺസെപ്റ്റ് എന്താണെങ്കിലും ഫ്യൂച്ചറിൽ നമ്മുടെ കയ്യിലൊക്കെ വരുമായിരിക്കും. കാരണം നമുക്ക് എല്ലാ ആളുകൾക്കും കുറച്ച് സ്ക്രോളിംഗ് അങ്ങോട്ട് കൂടുതലാണ്. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നൈസായിട്ട് ഞാൻ അങ്ങോട്ട് സ്കൂട്ട് ആവുകയാണ്. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്റ്റേ അപ്ഡേറ്റഡ് ഓൾവേസ് ആൻഡ് സ്റ്റേ ക്യൂരിയസ് ഓൾവേസ്. അടിപൊളിയായിട്ടിരിക്കുക. സോ നെക്സ്റ്റ് സാറ്റർഡേ വീണ്ടും കുറച്ചധികം ടെക് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ജോയിൻ ചെയ്യും. തൽക്കാലം എന്താ ഇപ്പം ഇങ്ങോട്ടേക്ക് പോവുകയാണ്. ഓൾവേസ് പീസ്, ലവ് ആൻഡ് സോൾ. ദിസ് ഈസ് ആർജെ ഹഫീസ് സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് ടെക് ടോക്കിൽ നിന്ന്. ടാറ്റാ, ബൈ ബൈ ആൻഡ് ലവ് യു ഗൈസ്.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: Radio Shadow. 91.7.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. I want to be the best.
2: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
3: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ, മോളിവുഡ്.
2: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: I'm coming to save മലയാളം സിനിമ.
4: Distributed by Homescreen Entertainment and online streaming partner SimplySouth.tv.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Apple Podcast
0: and
1: Google Podcast.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഫിറ്റ്നസ് ക്ലബ് ആയ ഫാൽക്കൺ ഫിറ്റ്നസിന്റെ 6th ബ്രാഞ്ച് നൗ ഓപ്പൺഡ് ഇൻ ബിനുംറ വിത്ത് അൾട്രാ മോഡേൺ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ്. എക്സ്പേർട്ട് ട്രെയിനേഴ്സ്, ഗ്രൂപ്പ് ക്ലാസ്സസ്, പേഴ്സണൽ ട്രെയിനിംഗ്, ന്യൂട്രീഷൻ ഗൈഡൻസ്, പ്രീമിയം എക്യുപ്മെന്റ്സ് തുടങ്ങി നിരവധി സൗകര്യങ്ങൾ. എ ന്യൂ ഡെസ്റ്റിനേഷൻ ഫോർ ഫിറ്റ്നസ്, സ്ട്രെങ്ത്, കമ്മ്യൂണിറ്റി. ഫാൽക്കൺ ഫിറ്റ്നസ്.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: കണ്ണുനട്ട് കാത്തിരുന്നിട്ടും
2: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
1: കൽപ്പാന്ത കാലത്തോളം
2: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട്

0: ஒரு கிண்டலடியுமாய் ஆண்டனி பெப்பே.
1: ஆண்டனி நாம நினைச்ச மாதிரி இல்ல.
0: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
2: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു വന്ന ചൊല്ല്.
0: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഹായ്, ഞാൻ ഇന്ദ്രൻസ്.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7, ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ.

0: വചനങ്ങളിലൂടെ
1: ദൈവം ഏറ്റവും വേഗം പ്രതിഫലം നൽകുന്നത് ദാനത്തിനും കുടുംബബന്ധം ചേർക്കുന്നതിനുമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വേർ ഫ്ലേവർ.

0: customers create memories. Wholesale Market Doha. Call 4000-1707.
1: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: എനിക്ക് വേറൊരു ഫിലിം മേക്കർ ആയ പോരാ. I want to be the best.
4: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
5: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. മോളിവുഡ്
4: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
6: I'm coming to save മലയാളം സിനിമ.
7: Distributed by Home Screen Entertainment and online streaming partner SimplySouth.tv.
8: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063. You are

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
4: ആന്റണി നാമം നനച്ച മാതിരി ഇല്ല.
0: ഓൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
5: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
0: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
8: മഴപാടും കുളിരായി
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സിനോ, റേഡിയോ സിനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: എനിക്ക് വേറൊരു ഫിലിം മേക്കർ ആയ പോരാ. I want to be the best.
4: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
5: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ, മോളിവുഡ്.
4: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: I'm coming to save മലയാളം സിനിമ.
6: Distributed by Home Screen Entertainment and online streaming partner SimplySouth.tv.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery. ഖത്തറിലെ ഏറ്റവും വലിയ ഫിറ്റ്നസ് ക്ലബായ ഫാൽക്കൺ ഫിറ്റ്നസിന്റെ ആറാമത്തെ ബ്രാഞ്ച് നൗ ഓപ്പൺഡ് ഇൻ ബിനുംറ വിത്ത് അൾട്രാ മോഡേൺ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ്, എക്സ്പേർട്ട് ട്രെയിനേഴ്സ്, ഗ്രൂപ്പ് ക്ലാസ്സസ്, പേഴ്സണൽ ട്രെയിനിംഗ്, ന്യൂട്രീഷൻ ഗൈഡൻസ്, പ്രീമിയം എക്യുപ്മെന്റ്സ് തുടങ്ങി നിരവധി സൗകര്യങ്ങൾ. അ ന്യൂ ഡെസ്റ്റിനേഷൻ ഫോർ ഫിറ്റ്നസ്, സ്ട്രെങ്ത്, കമ്മ്യൂണിറ്റി. ഫാൽക്കൺ ഫിറ്റ്നസ്.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുമ്പോൾ നൽകുന്ന ദാനമാണ് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: It's time for Top 10.
1: Top 10. ജൂൺ മാസത്തിലെ ഫസ്റ്റ് വീക്കെൻഡിലേക്ക് നമ്മളിങ്ങനെ എത്തി നിൽക്കുകയാണ്. എത്ര വേഗത്തിലാണ് അല്ലെ സമയക്ക് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത്. സമയം ഒരുമാതിരി കണ്ണിച്ചോരയില്ലാത്ത ഒരു പോക്കാണല്ലോ പോകുന്നത് എന്നാണ് ഓർത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ തുല്യ ദുഃഖത്തിലാണ് സജ്ജി. കുഴപ്പമില്ല, പോട്ടെ, സാരയില്ല. എന്തായാലും ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ എന്നാണല്ലോ പറയുന്നത്. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വീക്കെൻഡ് അങ്ങോട്ട് വൈബാക്കി കളറാക്കി സെറ്റാക്കിയാലോ. കഴിഞ്ഞൊരാഴ്ചക്കാലം നമ്മൾ ആഘോഷിച്ച, കഴിഞ്ഞൊരാഴ്ചക്കാലം നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത, കഴിഞ്ഞൊരാഴ്ചക്കാലം സോഷ്യൽ മീഡിയ ആഘോഷിച്ച കുറച്ച് പാട്ടുകളാണത് ഇന്നത്തെ ടോപ്പ് ടെന്നിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രം ചാറ്റ് ബസ്റ്റേഴ്സ് ടു യുവർ ഫേവറേറ്റ് ലിസ്റ്റ്. നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് ടെൻ അങ്ങോട്ട് തുടങ്ങിയാലോ. യെസ്, ഇത്തവണത്തെ പ്ലേലിസ്റ്റ്, കിടുക്കൻ പ്ലേലിസ്റ്റിന്റെ ആ ഒരു മാലപ്പടക്കം നമ്മളത് അങ്ങനെ പൊട്ടിച്ച് തുടങ്ങുന്നു. ദിസ് ഈസ് ആർജി ചിച്ചു വിത്ത് യു ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട് ലൈൻ റേഡിയോ സുനോ. കുറച്ചധികം നാളുകളുടെ ഹൈപ്പുള്ള ഒരു മൂവിയാണ് മോളിവുഡ് ടൈംസ്. ശരിക്കും ഈ മോളിവുഡ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര ഒരു പ്രൗഡ് ഫീലാണ്. ബിക്കോസ് ഇപ്പോഴത്തെ മലയാള സിനിമ എന്ന് പറയുന്നത് ഒരു ഹോളിവുഡ് ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മേക്കിംഗ് വൈസ് ആയിക്കോട്ടെ, ബാക്കി കാര്യങ്ങളിലായിക്കോട്ടെ, സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ രീതിയിലായിക്കോട്ടെ, ഒക്കെ ഗംഭീരമാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോളിവുഡ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മോളിവുഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രൗഡ് ഫീലാണ്. സോ നസ്ലിൻ്റെ മോളിവുഡ് ടൈംസ് മൂവിയിലെ പാട്ടാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ട്രാക്ക് എന്ന് പറയുന്നത്. ഗോഡ് സോങ് ആണ് കേൾക്കാൻ പോകുന്നത്. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അല്ലെങ്കിലും മലയാള സിനിമ പണ്ടേ അടിപൊളിയാണ്, വേറെ ലെവലാണ്. അപ്പം ഞാൻ എടുത്തു ഈ ഒരു പാട്ടോട് കൂടി തന്നെ ഇന്ന് ഷോ അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. യെസ്, മോളിവുഡ് ടൈംസ് മൂവിയിലെ ഗോഡ് ട്രാക്കാണ് ഇന്നത്തെ നമ്മുടെ നമ്പർ 10 ട്രാക്ക്. വീക്കെൻഡ് ഇവിടെ നമ്മൾ കളറാക്കാൻ തുടങ്ങിയിട്ടല്ലോ കേട്ടോ. സ്റ്റേ ചെയ്യുന്നുണ്ട് വിത്ത് മീ ചിച്ചു.
0: നമ്പർ 10.

0: സുനോ
1: ഖത്തറിലെ ഏറ്റവും വലിയ ഫിറ്റ്നസ് ക്ലബായ ഫാൽക്കൺ ഫിറ്റ്നസിന്റെ ആറാമത്തെ ബ്രാഞ്ച് നൗ ഓപ്പൺഡ് ഇൻ ബിന്നുംറ വിത്ത് അൾട്രാ മോഡേൺ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് എക്സ്പേർട്ട് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് ക്ലാസ്സസ് പേഴ്സണൽ ട്രെയിനിംഗ് ന്യൂട്രീഷൻ ഗൈഡൻസ് പ്രീമിയം എക്യുപ്മെന്റ്സ് തുടങ്ങി നിരവധി സൗകര്യങ്ങൾ. എ ന്യൂ ഡെസ്റ്റിനേഷൻ ഫോർ ഫിറ്റ്നസ് സ്ട്രെങ്ത് കമ്മ്യൂണിറ്റി ഫാൽക്കൺ ഫിറ്റ്നസ്.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
4: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവന്റെ കയ്യിൽ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റങ്ങൾ പ്രതിരോധിക്കാനുള്ള ആയോധന കലയാണിത്.
5: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: It's time for Top 10.
1: കൂടിയുള്ളത് ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കിൽ ഹോട്ട് ലൈൻ. നമ്മളിത് ഇങ്ങനെ വീക്കെൻഡ് വൈബാക്കി കളറാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ നമുക്കുള്ള പാട്ടുകളുടെ ആ ഒരു ട്രാൻസിഷൻ ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഓരോ ടൈം സോണിലും ഓരോ ടൈം പീരീഡിലും ഓരോ തരത്തിലുള്ള പാട്ടുകൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് വർഷം പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ആൽബം സോങ്സും ദെൻ മൂവി സോങ്സും ഒക്കെ ആയിരുന്നു കൂടുതലായിട്ട് നമ്മൾ ആഘോഷിച്ചിരുന്നത്. ദെൻ അത് മാറിയിട്ട് പിന്നീട് കവർ സോങ്സ് എന്നൊരു പുതിയ ട്രെൻഡ് വന്നു. അതേപോലെ ലൈക്ക് ഒരുപാട് മ്യൂസിക് ബാൻഡുകൾ നമ്മൾ കണ്ടു. ആൻഡ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് എന്താ പറയുക പാട്ടുകാരെന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകൾ. സോ അങ്ങനെ ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസ് നമുക്കുണ്ട്. അവരുടെയൊക്കെ പാട്ടുകളും നമ്മൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴൊക്കെ ഒരുപാട് പേരുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലൂപ്പ് മോഡിൽ നമ്മൾ ആഘോഷിക്കുന്ന അങ്ങനത്തെ ചില പാട്ടുകളും ഉണ്ടാവും. സോ കഴിഞ്ഞൊരു പെരുന്നാൾ സമയത്ത് വൈബായ വൈറലായ ഒരുപാട് പേര് ഏറ്റെടുത്ത ഞാൻ ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് പാട്ടുകളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അത് രണ്ടും നമുക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകാരുടെ പാട്ടുകളാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഒന്ന് കൗസറ എന്നുള്ള ട്രാക്കാണ് ബൈ ഡാപ്സി ആൻഡ് ഋഷി ജോയ്. ഡാപ്സി ഈസ് എ വേറെ ലെവൽ മാൻ. ഡാപ്സിയുടെ ലൈക്ക് ഷോസ് ആണെങ്കിലും ഒക്കെ രണ്ട് തരത്തിലുള്ള ഒപ്പീനിയനും നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട്. ബട്ട് സ്റ്റിൽ ഡാപ്സിയുടെ പാട്ടുകൾക്ക് അതൊരു ഡിഫറെൻറ്റ് വൈബ് നമുക്ക് കിട്ടാറുണ്ട്. സോ ഡാപ്സിയുടെ ട്രാക്ക് നമ്മൾ കേൾക്കും കൂട്ടത്തിൽ ഹോല ബൈ MHR, FE ആൻഡ് MC. ആ ട്രാക്കും നമ്മൾ കേൾക്കും. സോ കൗസറ ആൻഡ് ഹോല ഈ രണ്ട് പാട്ടുകളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ടോപ്പ് 10 വീക്കെൻഡ് വൈബാക്കാൻ പറ്റിയ രണ്ട് കിടുക്കൻ പാട്ടുകൾ is coming. Stay tuned with me. Chichu, kittu kittu, kuttu kudam.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: It's time for Top 10.
1: ഫ്രം ചാർട്ട് ബസ്റ്റേഴ്സ് ടു യുവർ ഫേവറേറ്റ് ലിസ്റ്റ്. ഇവിടെ വീക്കിന് ഇങ്ങനെ വൈബാക്കി കളറാക്കി നമ്മളിങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത പാട്ടിലേക്ക് നേരെ നമുക്കങ്ങനെ ലാൻഡ് ചെയ്താലോ. ബാക്ക് ടു ടോപ് ടെൻ. ചിച്ചുമാണ് ഇവിടെ കൂടെ ഉള്ളത്. റാം ചരണിന്റെ പെദ്ദി മൂവി അത്യാവശ്യം സംസാരമായി ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഈ പെദ്ദിയിൽ ആക്ച്വലി പാട്ടുകളൊക്കെയും പാൻ ഇന്ത്യൻ ലെവലിലാണ് റിലീസ് ചെയ്തത്. അതും പല ലാംഗ്വേജസിലായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പാട്ടുകളും ഇങ്ങനെ ഓരോ സമയത്ത് ട്രെൻഡിങ് ആവുന്നു, വൈറലാവുന്നു എന്ന് പറയുന്ന പോലെ തന്നെ പെദ്ദിയിലെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തൊരു പാട്ട്. കഴിഞ്ഞാണ് നമ്മൾ ടോപ്പ് ടെണിൽ രണ്ട് പാട്ടുകൾ കേട്ടിരുന്നു, ഒരു പാട്ട് കൂടെ ഉണ്ട്. ആ പാട്ടാണ് നമ്മൾ ഇത്തവണ ടോപ്പ് ടെണിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്, വിച്ച് ഈസ് മാസ മാസ എന്നുള്ളൊരു പാട്ടാണ്. കൊള്ളാം, അടിപൊളി വൈബുണ്ട്, സെറ്റാണ്, വീക്കിന് മോഡിൽ കേൾക്കാൻ പറ്റിയ പാട്ടാണ്. ആൻഡ് ഈ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ തെലുഗു മൂവിയിലെ പാട്ടുകളൊക്കെ, അതും നമ്മുടെ അല്ലു അർജുൻ്റെ പുഷ്പയിലൊക്കെ പാട്ടുകളൊക്കെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത സിജു തുറവൂർ തന്നെയാണ് ഈ പാട്ടിനും വരികൾ എഴുതിയിരിക്കുന്നത്. അതായത് മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേറ്റഡ് വരികൾ എഴുതിയിരിക്കുന്നത്. ആൻഡ് എ ആർ റഹ്മാൻ മാജിക്കൽ മ്യൂസിക് ആണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് ഭരത് കെ രാജേഷാണ്. യെസ്, അപ്പം എന്തായാലും ഞാൻ കൊടുത്തു ആ ഒരു പാട്ട് വീക്കെൻഡ് കളറാക്കാൻ വൈബാക്കാൻ അങ്ങോട്ട് കേട്ടാലോ എന്നുള്ളത്. തിരക്കിടുക്കൻ പാട്ട് വരുന്നുണ്ട്, പെദ്ദി മൂവിയിലെ ട്രാക്കാണ്, ഓൺലി ഓൺ റേഡിയോസിനോ. ചിച്ചു ആണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
2: യു ആർ ലിസണിംഗ് ടു
1: ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: It's time for Top 10.
3: Back to Top 10. നമ്മളിങ്ങനെ കുറച്ച് കിടുക്കൻ പാട്ടുകളൊക്കെ കേട്ട് വൈബ് ചെയ്ത് പോകുമ്പോഴേക്കും അടുത്ത പാട്ട്, ഒരു പക്ഷേ ഈ പാട്ടിനേക്കാൾ കൂടുതൽ ഈ ഒരു സിനിമയുടെ പ്രമേയം പല ആളുകളും ഒരിക്കലെങ്കിലും സ്വപ്നം കണ്ടിട്ടുള്ള ഒന്നാണ് എന്ന് തോന്നുന്നു. ചിച്ചുവാണ് ഇവിടെ കൂടെ ഉള്ളത്. കോൺ സിറ്റി എന്നാണ് മൂവിയുടെ പേര്. ഇതൊരു തമിഴ് ഡ്രാമ മൂവിയാണ്. ആക്ച്വലി ഈ ഒരു സിനിമയുടെ ഇതിവൃത്തം, പ്രമേയം എന്ന് പറയുന്നത് പറയപ്പെടുന്നത് ബിക്കോസ് ജൂൺ മാസം ലാസ്റ്റ് വീക്കോട് കൂടി മൂവി റിലീസാകുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയൊരു അപ്ഡേറ്റ്. എന്തായാലും പുറത്തു വരുന്ന ഈ ഒരു സിനിമയുടെ കഥകൾ അനുസരിച്ച് റിപ്പോർട്ടുകൾ പ്രകാരം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നായകന്റെ ഫാമിലിക്കൊരു ഒരു റസീഡ് പ്രിന്റർ കിട്ടണം. പെട്ടെന്നൊരു ദിവസം ഒരു മിന്നലേറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രിന്ററിൽ നിന്ന് റിയൽ നോട്ടുകളാണ് പ്രിന്റ് ചെയ്യപ്പെടുന്നത്. ദെൻ അത് ഈ നാട്ടുകാർ കണ്ടുപിടിക്കുന്നത്, ഓക്കെ ഇവിടെ ഇങ്ങനെ നോട്ട് അടിക്കുന്ന ഒരു മെഷീൻ ഉണ്ട് എന്നുള്ളത്. ദെൻ അവിടെ നടക്കുന്ന ഇഷ്യൂസാണ് ഈ ഒരു മൂവിയിലുള്ളത്. അപ്പോൾ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ, ബാക്കി എന്താണ് കഥയുടെ ഒരു ഇതിവൃത്തം എന്നൊക്കെയുള്ളത് നേരിട്ട് സിനിമ റിലീസാകുമ്പോൾ കാണാം. എന്തായാലും ഈ മൂവിയിൽ കോൺസിറ്റിയിലെ മൂന്ന് പാട്ടുകളാണ് ഔട്ടായിട്ടുള്ളത്. അതിൽ മൂന്നാമത്തെ പാട്ടാണ് നമ്മൾ ഇതേ കേൾക്കാൻ പോകുന്നത്. ഫ്രോഡ് പൈലേ എന്നുള്ള പാട്ടാണ് ഈ ഒരു മൂവിയുടെ പ്രത്യേകത. ഇതിനകത്ത് നമ്മുടെ അന്നാബെൻ കൂടെയുണ്ട് എന്നുള്ളതാണ്. അർജുൻദാസും അന്നാബെന്നുമാണ് ഈ മൂവിയിൽ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ രസമായിട്ടുള്ളൊരു മൂവി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ആവട്ടെ അല്ലേ. അതാണ് ഇപ്പോൾ മലയാളത്തിൽ നിന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ തമിഴിൽ വൈറലാവുന്നു, തമിഴില് ട്രെൻഡിങ് ആവുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു ഒരു സൗത്ത് ഇന്ത്യൻ ബെൽറ്റ് തന്നെ മൂവിയിൽ ഇപ്പം അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ചിച്ചാണ് കൂടെ ഉള്ളത്. ടോപ് ടെൻ ആണ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നമ്പർ 6.

0: It's time for Top 10.
1: വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലോട്ട്, രസകരമായിട്ട് പറഞ്ഞ പോയൊരു സിനിമ. കുറച്ചധികം നാളുകളായിട്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പുണ്ടായിരുന്നു. സിനിമ റിലീസായതിനു ശേഷം എല്ലാവരും വളരെ ആവേശത്തിലായിരുന്നു. അതിരടി സിനിമയാണ്. സോ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അതിരടി മൂവിയിലെ പാട്ടാണ്, ബാക്ക് ടു ടോപ് 10 വിത്ത് മീ ചിച്ചു. അതിരടി മൂവി വിഷ്വലി ഒരു ട്രീറ്റ് ആണ്, കൂട്ടത്തിൽ മ്യൂസിക്കലിയും ട്രീറ്റ് ആണ്. കാരണം കുറച്ചധികം ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ ഈ ഒരു സിനിമയിലുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വിഷ്ണു വിജയാണ് പാട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അതിരടി മൂവിയിൽ നമ്മൾ കഴിഞ്ഞ വീക്കിൽ ടോപ് 10-ൽ കേട്ടൊരു പാട്ടുണ്ട്, അമ്മ പുതുപ്പ എന്നുള്ള പാട്ട്. വിനീത് ശ്രീനിവാസൻ പാടിയ പാട്ടാണ്. ആ പാട്ടിൻ്റെ ലൈക്ക് ആ ഒരു റെക്കോർഡിങ് സീനൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഇങ്ങനെ കണ്ടു. ഒരു മ്യൂസിക് സ്കൂളിൽ വെച്ചിട്ട് അവിടുത്തെ പാട്ട് പാടുന്ന കുട്ടികളെയൊക്കെ കൊണ്ട് ഒന്നിച്ച് നിർത്തിയിട്ടാണ് ആ ഒരു പാട്ട് പാടിച്ച് റെക്കോർഡ് ചെയ്തത്. ഹരിശങ്കർ വാക്കോട്ടതിലുണ്ട് കേട്ടോ, സിംഗർ ഹരിശങ്കറുണ്ട്. അപ്പോൾ വിഷ്ണു വിജയ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു സിനിമയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഒരു പാട്ട്. ഈ പാട്ടിൻ്റെ തന്നെ ആ ഒരു ലൈക്ക് സ്ട്രെങ്ത് ആണ് ആ ഒരു കോറസ് പോർഷൻ. അപ്പൊ അത് പാടാനായിട്ട് നന്നായിട്ട് പാട്ട് പാടുന്ന ഒത്തിരി ആളുകൾ വേണം. അതൊരു അത് തീർച്ചയായിട്ടും ഒരു മ്യൂസിക് സ്കൂളിലല്ലേ കാണുള്ളൂ. അങ്ങനെയാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാട്ടിന്റെ റെക്കോർഡിങ് സീൻസ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നത് കണ്ടു. അപ്പൊ ഇതേ സിനിമയിലെ, അതായത് നമ്മുടെ അതിരടി സിനിമയിലെ അടുത്തൊരു പാട്ടാണ് ദേ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്, വിച്ച് ഈസ് ചിന്ന ചിരി എന്നുള്ള പാട്ട്. എന്തായാലും നല്ലൊരു പാട്ട് ദേ വരുന്നുണ്ട്. വീക്കെൻഡ് കളറാക്കാൻ വൈബാക്കാൻ പറ്റിയൊരു പാട്ട് ഫ്രം ദ മൂവി അതിരടി. സ്റ്റേറ്റിയുണ്ട്, ചിച്ചു ആണ് ഇവിടെ കൂടെയുള്ളത്.

0: ഏറ്റവും വലിയ ഫിറ്റ്നസ് ക്ലബായ ഫാൽക്കൺ ഫിറ്റ്നസിന്റെ ആറാമത്തെ ബ്രാഞ്ച് നൗ ഓപ്പൺഡ് ഇൻ ബിനുംറ വിത്ത് അൾട്രാ മോഡേൺ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ്. Expert trainers, group classes, personal training, nutrition guidance, premium equipments തുടങ്ങി നിരവധി സൗകര്യങ്ങൾ. A new destination for fitness, strength, community. Falcon Fitness.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സർ.
3: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൻ ആണ്.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM.

0: It's time for Top 10.
1: ശരിക്കും ഇനിയുള്ള രണ്ട് പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ്, ഒരു പക്ഷേ ആ ഒരു പാട്ടിലുള്ള ആളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊക്കെ ഒരു സന്തോഷം, ഒരു പ്രൗഡ് ഫീലും ഉണ്ടാകും എന്നുള്ളത്. ബാക്ക് ടു ടോപ് 10, ചിച്ചുവാണ് കൂടെ ഉള്ളത്. വേറെ ആരെയും കുറിച്ചല്ല കേട്ടോ, ഇന്ദ്രൻ ചേട്ടനെ കുറിച്ചാണ് പറയാനുള്ളത്. ആള് സത്യം പറഞ്ഞ ഒരു ട്രൂ ഇൻസ്പിറേഷൻ ആണ്. ലിറ്ററലി ആളൊരു ആശാനാണ്. ഒന്ന് ഓർത്ത് നോക്കി, നന്നായി ചെറുപ്പത്തിലെ പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്നു, ദെൻ പിന്നീട് സിനിമയിൽ ഒരു ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന തയ്യൽക്കാരനായിട്ട് വരുന്നു, അവിടുന്ന് കുഞ്ഞു കുഞ്ഞു റോളുകൾ ചെയ്ത് ഇന്നാളെത്തി നിൽക്കുന്ന ഒരു പോയിന്റ്. ശെന്റെ മോനെ, സൂര്യയുടെ കൂടെയൊക്കെ, സാക്ഷാൽ സൂര്യയുടെ കൂടെയൊക്കെ ഒരു മൂവി ചെയ്യുക, അതും കറുപ്പ് എന്നുള്ളൊരു ഒരു സൂപ്പർ ഹിറ്റ് മൂവിയുടെ ഭാഗമാവുക എന്നുള്ളത്, അതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്ദ്രൻ ചേട്ടന് പഴയ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സിനിമകളൊക്കെ ഇന്ദ്രൻ ചേട്ടന് വളരെ എന്താ പറയുക, ഭയങ്കര രസമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, ഇന്ദ്രൻ ചേട്ടന് ഓരോ കഥാപാത്രങ്ങൾക്കും കൊടുക്കുന്ന വേരിയേഷൻസ് ഉണ്ട്, അത് അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോയെന്നുള്ളത് എനിക്കറിഞ്ഞു. പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട്, എങ്ങനെ ഈ മനുഷ്യൻ ഇത്രയും അനായാസമായിട്ട് ഇത്രയും ഗംഭീരമായിട്ടുള്ള റോളുകൾ ചെയ്യുന്നു എന്നുള്ളത്. സോ ഇപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ലിറ്ററലി ഇന്ദ്രൻ ചേട്ടൻ എറയാണ്. സോ നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന രണ്ട് പാട്ടുകൾ ഇന്ദ്രൻ ചേട്ടൻ്റെ പാട്ടുകളാണ്. അതിൽ ഒന്ന് ചിന്ന ചിന്ന ആസയെന്നുള്ള മൂവിയിലെ പാട്ടാണ്. ഈ ഒരു പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് റോജ മൂവിയും അരവിന്ദ് സ്വാമിയും മധുബാലയൊക്കെയാണെന്നുണ്ടെങ്കിൽ, ചിന്ന ചിന്ന ആസയെന്നുള്ള മൂവിയിൽ നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന കര കവിയാതെ എന്നുള്ള പാട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ദ്രൻ ചേട്ടനെയും മധുബാലയാണ്. അവർ രണ്ടുപേരും ഒന്നിച്ചൊരു സ്ക്രീനിൽ കാണുമ്പോഴേക്കും ഓക്കെ, ഒരു ഒരു നഷ്ടപ്രണയം പോലത്തെ ഒരു അങ്ങനത്തെ ഒരു മോഡിലാണെന്ന് തോന്നുന്നു ആ ഒരു സ്റ്റോറി പറഞ്ഞു പോയിരിക്കുന്നത്. മധുബാലയ്ക്ക് സാരി വാങ്ങിക്കൊടുക്കാനായിട്ട് പോകുന്നൊരു ഒരാള്, ലൈക്ക് അത് കാമുകനാണോ ഭർത്താവാണോ എന്നുള്ളത് അത്രയ്ക്ക് അങ്ങോട്ട് എവിഡൻ്റായിട്ട് കാണിക്കുന്നില്ല. പക്ഷേ എങ്കിലും അവരൊന്നിച്ച് സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. ദെൻ അതിന് കൂടെ നമ്മൾ കേൾക്കാൻ പോകുന്ന മറ്റൊരു പാട്ട്, കറുപ്പ് മൂവിയിലെ ഓരോ പാട്ടുകളും ഇങ്ങനെ റിലീസാവുന്നു, ട്രെൻഡാവുന്നു, വൈറലാവുന്നു, ഇഷ്ടപ്പെടുന്നു. സോ അങ്ങനെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു പാട്ട് ആതീ രാസാതി എന്നുള്ള പാട്ട്, ആ ഒരു പാട്ട് നമ്മൾ കേൾക്കും. സത്യം പറഞ്ഞ ഒരു അച്ഛൻ്റെ വിഷമം മുഴുവൻ ഈ ഒരു പാട്ടിൽ നമുക്ക് കേൾക്കാനും പറ്റും, കാണാനും പറ്റും. സോ ഈ രണ്ട് പാട്ടുകൾ ദൈവം നമ്മൾ കേൾക്കുന്നു. സാക്ഷാൽ ഇന്ദ്രൻ ചേട്ടനെ കഴിഞ്ഞൊരാഴ്ച നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത രണ്ട് പാട്ടുകൾ. സ്റ്റേറ്റ് ചെയ്യുന്നത് വിത്ത് മീ ചിച്ചു.
0: Number 4.

0: It's time for Top 10.
1: ബാക്ക് ടു ടോപ്പ് ടെൻ. ജൂൺ മാസത്തിൽ ആദ്യത്തെ വീക്കെൻഡ് നമ്മളിങ്ങനെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയല്ലേ, അല്ല അങ്ങനെയാണ്, വൈബാണ്, സെറ്റാണ്. അത് ഈ അടുത്തൊരു കിടുക്കൻ പാട്ടിലേക്ക് പോവാം. ചിച്ചിയാണ് ഇവിടെ കൂടെ ഉള്ളത്, ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കിൽ ഹോട്ട് ലൈൻ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു ബോളിവുഡ് ട്രാക്കാണ്, അതും വൺ ആൻഡ് ഓൺലി അക്ഷയ് കുമാറിന്റെ പാട്ടാണ്. അക്ഷയ് കുമാർ ആക്ച്വലി ആളുടെ കരിയറിൽ ഒരുപാട് കിടുക്കൻ സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷേ റീസെന്റ് ആയിട്ട് ആളുടെ കുറേ സിനിമകളൊക്കെ ലൈക്ക് പ്രതീക്ഷിച്ചൊരു പെർഫോമൻസ് ഒന്നും ബിഗ് സ്ക്രീനിൽ കാട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ അധികം ട്രോള് ചെയ്യപ്പെട്ട, കളിയാക്കലുകൾ നേരിടേണ്ടി വന്ന ഒരു നടനായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറേ കമൻസൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ വിചാരിച്ചു, എന്താണ് ഈ മനുഷ്യന് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു മനുഷ്യന് പറ്റിയതെന്നുള്ളത്. അവിടുന്നാണ് ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് നോക്കുമ്പോൾ നമ്മൾ പ്രിയദർശൻ സാറിൻ്റെ സിനിമയിലൂടെ, അതും നമ്മുടെ മണിച്ചിത്രത്താഴിൻ്റെ റീമേക്കിൻ്റെ സെക്കൻഡ് പാർട്ടിലൂടെ ഇപ്പോൾ ബോളിവുഡിൽ ഒരു കിടുക്കൻ കംബാക്ക് ആണ് നടത്തിയത്. സോ കഴിഞ്ഞൊരു വർഷം, ഇൻ ദ സെൻസ് ഈ ഒരു 2026 ഈ ഒരു ടൈം വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലൈക്ക് ഗ്രോസ് കളക്ഷൻ നേടിയ 6-ാമത്തെ സിനിമ, അതായത് ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയ ബോളിവുഡ് സിനിമകൾ എടുത്തു നോക്കുമ്പോൾ അതിൽ 3-ാമത്തെ സിനിമയുമായിട്ട് പ്രിയദർശൻ സാറിൻ്റെ മൂവി കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട്. നമ്മൾ ലൈക്ക് നമ്മളുടെ മലയാളി ആയിട്ടുള്ള ഒരു സംവിധായകനിലൂടെ അക്ഷയ് കുമാർ ഒരു കിടുക്കൻ കംബാക്ക് നടത്തിയിട്ടുണ്ടെന്നുള്ളത് ലൈക്ക് അത് നമുക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ആക്ച്വലി അക്ഷയ് കുമാറിന് അടുത്ത് വരാൻ പോകുന്ന സിനിമയിലെ പാട്ടാണ്, വെൽക്കം ടു ദ ജംഗിൾ മൂവിയിലെ പാട്ടാണ്. ഈ ഒരു പാട്ട് വൈബായിട്ടുള്ള ഒരു കിടുക്കൻ പാട്ടാണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു വൈൽഡ് ട്രാക്കാണ് ഇതേ വരുന്നത്, വീക്കെൻഡ് വൈൽഡ് ആയിട്ട് ആഘോഷിക്കാൻ പറ്റിയൊരു പാട്ട് വരുന്നുണ്ട്. യെസ് വിത്ത് മീ ചിച്ചു, സ്റ്റേ ട്യൂൻഡ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: Number 2.

It's time for Top 10. എത്ര പെട്ടെന്നാണല്ലേ വീക്കെൻഡ് പോകുന്നത്, ഈ ദിവസങ്ങൾ പോകുന്നതും വീക്കെൻഡ് പോകുന്നതും. ഇതിൻ്റെ ഒരു ഐഡിയോളജി മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ കൃതാർത്ഥരാണ് എന്ന് പറയാം. പക്ഷേ സമയമൊക്കെ ഇങ്ങനെ വളരെ വേഗത്തിൽ പോകണോട്ടോ. ചില സമയത്ത് നമ്മളോർക്കും സമയം വളരെ വേഗത്തിൽ പോകണം എന്നുള്ളത്, ചില സമയത്ത് നമ്മളോർക്കും സമയം വളരെ സാവധാനത്തിൽ പോയാൽ മതി എന്നുള്ളത്. പക്ഷെ നമ്മളിത് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് സമയം അങ്ങനെ നിൽക്കാറുണ്ടോ? ഇല്ല, സമയം അതിന് ഇഷ്ടമുള്ള പോലെ പോകും, നമ്മളും ആ കൂട്ടത്തിൽ അങ്ങനെ പോകും. ഓക്കെ, ബാക്ക് ടു ടോപ് 10 വിത്ത് മീ ചിച്ചു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കിടുക്കൻ പാട്ടാണ്, വിച്ച് ഈസ് ആൽഫ ഫ്രം ദ മൂവി ബ്ലാസ്റ്റ്. ഈ ബ്ലാസ്റ്റ് മൂവി ഇപ്പം ഏറ്റവും സംസാരമായിക്കൊണ്ടിരിക്കുകയാണ്, റീസെൻ്റ് ഒരുപാട് സംസാരിക്കപ്പെടുന്നൊരു സിനിമയാണ്. ഈ ബ്ലാസ്റ്റ് സിനിമയ്ക്കൊരു പ്രത്യേകത, നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചെന്ന് അറിഞ്ഞോടെ ഞാനും ഇങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കണ്ടപ്പോഴാണ് ഓർത്തത്, നമ്മളുടെ ദൃശ്യം സിനിമ, മോഹിനിയാട്ടം, ബ്ലാസ്റ്റ്, ഈ മൂന്ന് സിനിമകൾക്കും ഒരു കോമൺ ഫാക്ടറുണ്ട്. ബിക്കോസ് മൂന്ന് സിനിമകളിലും ഒരു അൺഇൻവൈറ്റഡ് ഗസ്റ്റിനെ നമുക്ക് കാണാൻ പറ്റും, ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയെ കാണാൻ പറ്റും. അതിനെ ചുറ്റിപ്പറ്റിയാണ് പിന്നെ സിനിമ ഇങ്ങനെ വികസിച്ച് വരുന്നത്. അപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ഈ ഒരു മൂവി കണക്ഷൻസ് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യാറുണ്ട്. അതായത് പറഞ്ഞ് തുടങ്ങുന്നത് ഒരു പോയിന്റിലായിരിക്കും, പക്ഷേ പിന്നീട് അവിടുന്ന് സ്പ്രെഡ് ചെയ്ത് എങ്ങടേക്കെങ്കിലും ഒക്കെ പോകും. എന്തായാലും ബ്ലാസ്റ്റ് മൂവി ഇപ്പോൾ സംസാരമായി നിൽക്കുമ്പോഴേക്കും ഞാൻ ഓർത്തു ബ്ലാസ്റ്റ് മൂവിയുടെ പാട്ടോട് കൂടി, ഒരു കിടുക്കൻ ബ്ലാസ്റ്റോട് കൂടി ഇന്നത്തെ ടോപ്പ് 10 അങ്ങോട്ട് വൈൻഡ് അപ്പ് എന്നുള്ളത്. യെസ്, ദാറ്റ് ആൽഫ ട്രാക്ക് ഈസ് കമ്മിങ്. വീക്കെൻഡ് ഒക്കെ വൈബായിട്ട് കളറായിട്ട് സെറ്റായിട്ട് പോകട്ടെ. നമുക്കിനി അടുത്ത വീക്കെൻഡ് കിടുക്കനാക്കാനായിട്ട് വീണ്ടും കേട്ടുമുട്ടാം. ദിസ് ഈസ് ആർ ജി ചിച്ചു സൈനിങ് ഓഫ് ഫ്രം റേഡിയോ സിനു. കേട്ട് കേട്ട് കൂട്ടുകൂടാം. Number 1.

0: ഹായ്, ഞാൻ ഹണി റൂസ്.
1: യു ആർ ലിസ്ണിംഗ് ടു
0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: റേഡിയോ സിനോ
3: ബുക്ക്മാർക്ക്.
4: ബുക്ക്മാർക്ക്
3: വിത്ത് ആർജെ നന്ദ.
5: പ്രണയിക്കാൻ ശരിക്കും നമ്മൾ ഒരുപാട് പേര് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ പ്രണയിക്കണം, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളെ പ്രണയിക്കണം, ഏത് തരത്തിൽ പ്രണയിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രണയത്തിൽ കൊണ്ടുവരേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ പ്രണയത്തെ മറക്കാൻ നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല. ഇതായിരിക്കും നമ്മളിൽ പലരുടെയും മിക്കപ്പോഴുള്ള ഒരു പരാതി. അങ്ങനെയുള്ള നമ്മളെ മറക്കാതെയും സ്വന്തമാക്കാതെയും ഒക്കെ പ്രണയിക്കാനായിട്ട് സാധിക്കുമെന്ന രീതിയിൽ ചില എഴുത്തുകൾ പഠിപ്പിക്കും. ഹായ്, ഹലോ, വെൽക്കം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. ഇന്ന് അങ്ങനെയുള്ളൊരു പ്രണയത്തെക്കുറിച്ച് പറയുന്ന ഒരു നല്ല പുസ്തകത്തെക്കുറിച്ചാണ് ബുക്ക്മാർക്കിൽ ഞാൻ കാര്യമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. യൂഷ്വലി ഇങ്ങനൊരു ഇൻട്രോ നമ്മൾ കുറച്ച് കഴിഞ്ഞാണ് തരാറ്, അല്ലെ? അതാണ് നമ്മുടെ ഒരു രീതി. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ അങ്ങോട്ട് വിചാരിച്ചു, തുടക്കത്തിലെ തന്നെ എന്താണ് ആ പുസ്തകത്തിലുള്ളത്, അല്ലെങ്കിൽ ആ പുസ്തകത്തിന്റെ കാതൽ എന്താണെന്ന് അങ്ങോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കുറെ കൂടി രസം ഉണ്ടാവുന്നു. അങ്ങനെ രസമുള്ള കാതലുള്ള ഒരു പുസ്തകത്തെക്കുറിച്ച്, ഒരു പ്രണയത്തെക്കുറിച്ച് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്ന ഒരു 2 മണിക്കൂറാണ് ബുക്ക്മാർക്കിൽ എനിക്ക് കേൾക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രണയിതാവിനെയും പ്രണയിനെയും ഒക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. അറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിചയമുള്ള, നമുക്ക് വളരെ അടുത്തറിയുന്ന ആളുകളെ പോലെ തന്നെ അറിയാം. അവർ പരസ്പരം പറഞ്ഞിരിക്കുന്ന ഡയലോഗ്സ് അറിയാം, അവർ പരസ്പരം ഷെയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അറിയാം, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രണയിക്കുന്ന രീതി അടക്കം എല്ലാം നമുക്കറിയാം. സോ അങ്ങനെ എനിക്കും നിങ്ങൾക്കും അറിയുന്ന പ്രണയത്തിലേക്കുള്ള യാത്രയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആക്ഷൻ
2: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
1: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സിനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ്.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: വെറും 4 ദിവസം കൊണ്ട് ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതികളിൽ ഒന്ന് എഴുതി തീർക്കുന്നു. തന്റെ ലൈഫിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ എടുത്തുകൊണ്ട് മാത്രമാണ് ആ ഒരു പുസ്തകം അദ്ദേഹം എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നത്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. അങ്ങനെ ഒരു നല്ല പ്രണയ കഥയൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ടായിരുന്നു കുറച്ചു മുൻപ് ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇനി ആ പ്രണയ കഥയിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്തായാലും സ്വന്തം അനുഭവത്തിൽ നിന്നും എഴുതിയിരിക്കുന്ന ഒരു കഥയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. ആ അനുഭവത്തിലൂടെ തനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുടെ ഓർമ്മയില് ഒരു എഴുത്തുകാരൻ അങ്ങനെ ഒരു കലാസൃഷ്ടി നമുക്ക് തരികയാണ്. സ്ത്രീയുടെ ഗന്ധം, പെണ്ണിന്റെ മണം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള തലക്കെട്ടുകളൊക്കെ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു വെച്ചു കേട്ടോ. പക്ഷെ ഒന്നും അങ്ങോട്ട് എന്താ പറയാ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഒടുവില് ഒരു ടൈറ്റിൽ, ഒരു വാക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലൊടുക്കുന്നുണ്ട്. അത് നോവലിന്റെ ശീർഷകമാക്കാൻ, നോവലിന്റെ തലക്കെട്ടാക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ആ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. ആ എഴുത്ത് മതിലുകൾ. ഒരു മതിലിന് അപ്പുറം അപ്പുറം നിന്നുകൊണ്ട് പ്രണയത്തെ ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് എൻജോയ് ചെയ്ത രണ്ട് വ്യക്തികൾ. ആ രണ്ട് വ്യക്തികളിലൂടെ നമ്മളും ശരിക്കും പറഞ്ഞിട്ടെങ്കിൽ പ്രണയത്തിന്റെ മറ്റൊരു തലം കൂടി അറിയുകയായിരുന്നു. ഒന്നില്ലെങ്കിൽ നോവൽ വായനയിലൂടെ ആയിരിക്കാം, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മതിലുകൾ എന്ന് പറയുന്ന ആ ഒരു നോവലിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സിനിമയിലൂടെ ആയിരിക്കാം. എന്താണെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുന്നത് നമ്മള് മലയാളികൾ മുഴുവൻ, മലയാളികൾ എന്ന് പറയുന്നില്ല, ലോകം മുഴുവൻ ഏറ്റെടുത്ത ഒരു കൃതി. ഇതിലൂടെയാണ് ഇന്നത്തെ ബുക്ക്മാർക്കിന്റെ യാത്ര. എനിക്ക് ഉറപ്പാണ് ഇന്നത്തെ ദിവസം ബുക്ക്മാർക്കിൽ ഈ ഒരു ബുക്കിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതിലുകൾ കൊണ്ട് മാറ്റി നിർത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ മതിലുകൾ കൊണ്ട് പിരിക്കാൻ കഴിയാത്ത, വേർപെടുത്താൻ കഴിയാത്ത ആ ഒരു പ്രണയത്തിന്റെ ഓർമ്മ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തും. എന്തായാലും ആ ഓർമ്മകളിലേക്കൊക്കെ ഒന്ന് ഓടിപ്പോകേണ്ട സമയമാണ്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ. എന്താ ആട്ടം പോതുമാക്കൊള്ളണ്ട്.

0: suno 91.7 FM Qatar's favorite radio station.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alukas 917 evenings
3: presented by Joy Alukas, world's favorite jeweler.
4: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
6: in association with
7: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
8: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
9: ഡൈസോ, let's make every outing unforgettable.
10: And
11: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
12: Bookmark.
13: Bookmark
12: with RJ Nanda.
14: Welcome back. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കോടയുള്ളത്. ബേപ്പൂരിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിലൂടെയാണ് ഇന്നത്തെ ബുക്ക്മാർക്കിന്റെ യാത്ര. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന് പറയുന്ന ഈ കൃതി ഒരുപാട് ആശയങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും പ്രണയവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും എന്നീ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഇതിന്റെ നെടുംതൂണായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇങ്ങനെയുള്ള ഈ രണ്ട് നെടുംതൂണുകൾക്കിടയിലൂടെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ബഷീർ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സാഹിത്യ ലോകം എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. വാക്കുകളും വാചകങ്ങളും കൊണ്ട് പണി തീർത്തിരിക്കുന്ന ഒരു വലിയ മതിൽ. ആ മതിലിന്റെ കെട്ടുറപ്പുറപ്പിക്കുന്നത് പ്രണയം കൊണ്ടാണ്. വാക്കുകൾക്കിടയിലൂടെ അല്ലെങ്കിൽ വരികൾക്കിടയിലൂടെയുള്ള വായനാനുഭവത്തിന് എന്തുകൊണ്ടും ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു പുസ്തകങ്ങളിലൊന്നാണ് ബഷീറിന്റെ മതിലുകൾ. കാരണം ഇതിന്റെ ഓരോ വാക്കിലും ഓരോ ഇമോഷനാണ്. പലപ്പോഴും ഓരോരോ എഴുത്തുകാരും അവരുടെ രചനകൾ നമ്മളിലേക്ക് എത്തിക്കുന്ന സമയത്ത് അവർ ഉദ്ദേശിച്ചിരിക്കുന്ന അതേ വേവ് ലെങ്തിൽ, അവർ ഉദ്ദേശിച്ചിരിക്കുന്ന അതേ പാകത്തിൽ, അതേ അളവിൽ ഓരോ വികാരങ്ങളും നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുക എന്ന് പറയുന്നത് പലപ്പോഴും സംശയകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ചിലപ്പോൾ അദ്ദേഹം യൂസ് ചെയ്യുന്ന ഭാഷയുടേതോ അല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്ന ആശയങ്ങളുടെയൊക്കെ പ്രത്യേകതകൾ കൊണ്ടാവാം. എന്നാൽ ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ബഷീറിന്റെ രചനകളിലേക്ക് വരുന്ന സമയത്ത് ബഷീർ എന്തുദ്ദേശിച്ചോ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ മനസ്സിലാക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഇൻഫ്ലുവൻസ് ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും മനസ്സിലേക്ക് എടുക്കാനായിട്ട് പറ്റും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വായനക്കാരനെ സംബന്ധിച്ചും വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളായിരിക്കും ഉണ്ടാവുക. എന്തായാലും ആ കാരണങ്ങളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് ഒരേ ഡയറക്ഷനിലേക്കാണ്, ഒരേ ദിക്കിലേക്കാണ്. മലയാളി ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു പ്രണയാനുഭവത്തിന്റെ ദിക്കിലേക്ക്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Bookmark
0: with RJ Nanda.
2: ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പുകൾ പോലും കുറച്ചധികം ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും കാണാത്ത രണ്ടു പേര് തമ്മില് അഗാധത്തിൽ പ്രണയത്തിലാവുന്ന ഒരു കാഴ്ച. ആ കാഴ്ചയ്ക്ക് ഏറ്റവും ഭംഗി കൂട്ടുന്ന നല്ല വരികളും വാചകങ്ങളും. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. ബഷീറിന്റെ മതിലുകളെ കുറിച്ചാണ്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഒരുപക്ഷെ നമ്മുടെ മലയാള സാഹിത്യ രംഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരസ്പരം കാണാതെ ഇരുന്ന് പ്രണയിക്കുന്ന ഒരുപാട് സാഹിത്യ രചനകളൊക്കെ ഉണ്ടെങ്കിൽ പോലും മതിലുകൾ എന്നും ഒരല്പം തലക്കനത്തോടുകൂടി കൂട്ടത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ടാവും. തടവിലാക്കപ്പെട്ട ബഷീർ അദ്ദേഹം മതിലിനപ്പുറത്തുള്ള സ്ത്രീ തടവുകാരികളിൽ ഒരാളായിട്ടുള്ള നാരായണിയെ പരിചയപ്പെടുകയാണ്. പരസ്പരം കാണാതെ തന്നെ രണ്ടുപേരും പ്രണയത്തിലാവുന്നു. സമ്മാനങ്ങളൊക്കെ കൈമാറുന്നുണ്ട്. പിന്നീട് എങ്ങനെ കണ്ടുമുട്ടാം എന്നുള്ളതായ ചിന്ത അതിനായിട്ട് രണ്ടുപേരും കാര്യമായി തന്നെ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരേ ദിവസം തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ വെച്ച് കണ്ടുമുട്ടാം എന്നതായിരുന്നു അവരുടെ പ്ലാൻ. അതിനുവേണ്ടി ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ബഷീറിന് താൻ അതിനു മുൻപേ തന്നെ തടവിൽ നിന്നും മോചിതനാവും എന്നുള്ള വാർത്ത കേൾക്കേണ്ടി വരികയാണ്. അതുവരെ കൊതിച്ചിരുന്ന ഒരു മോചനം വേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി തുടങ്ങുകയാണ്. മലയാള സാഹിത്യരംഗം അതുവരെയും പരിചയപ്പെടാത്ത ഒരു പ്രണയത്തിന്റെ അനുഭവത്തിനായിരുന്നു അന്ന് ബഷീർ തുടക്കം കുറിച്ചത്. കൗമുദി ആഴ്ചപ്പതിപ്പിന്റെ 1964 ഒരു ഓണം വിശേഷാൽ പ്രതിയിലായിരുന്നു നമ്മുടെ മതിലുകൾ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. തന്റെ കൂടെയുള്ളിടത്തോളം കാലം അല്ലെങ്കിൽ നിലനിൽക്കുന്ന കാലം വരെയും സ്വപ്നങ്ങൾ മാത്രം സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രണയത്തിന്റെ ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ് മതിലുകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. പിന്നെ പെട്ടെന്നൊരു ദിവസം യാത്ര പോലും പറയാതെ പടിയിറങ്ങേണ്ടി വരുന്നൊരു കാഴ്ചയും ഓർമ്മകളൊക്കെ അങ്ങനെ ബാക്കി വെച്ച് നിറങ്ങളൊക്കെ അങ്ങ് മാറ്റിവെച്ച് അങ്ങ് ദൂരെ വരെ നീണ്ടു കിടക്കുന്ന മതിലുകൾ പോലെ തന്നെ അവരുടെ പ്രതീക്ഷകളും അന്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അതൊരുപക്ഷേ ഈ ഒരു രചനയിൽ മാത്രമായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ കണക്ട് ആയിട്ടുണ്ടാവുക. വേറെ രചനകൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷെ ബഷീറിന്റെ രചനകളാവുമ്പോൾ അത് കുറെ കൂടി സ്പെഷ്യലാണ്. നമുക്ക് ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

റേഡിയോ സുനോ 91.7 FM. Father's favorite radio station.

0: റേഡിയോ സുനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: ഹായ്, ഞാൻ സുജാ ചേച്ചിയാണ്.
1: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: റേഡിയോ സിനോ
3: ബുക്ക്മാർക്ക്.
1: ബുക്ക്മാർക്ക്
3: വിത്ത് ആർജെ നന്ദ.
4: ബഷീർ എന്ന് പറയുന്ന എഴുത്തുകാരന് അല്ലെങ്കിൽ കാമുകന് സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ പ്രണയത്തെക്കുറിച്ചൊക്കെ പറയാനുള്ളതെല്ലാം തുറന്നു പറഞ്ഞൊരു രചനയാണ് മതിലുകൾ. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. മലയാളികൾ മിക്കപ്പോഴും ഭംഗിവാക്കിൽ ഒതുക്കാൻ താല്പര്യപ്പെടാത്ത രീതിയിലുള്ള ഒരുതരം പ്രത്യേകതരം രചനകളാണ് ബഷീറിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. സ്വന്തം ജീവിതാനുഭവങ്ങളെ ജീവസുറ്റ കഥകളാക്കി മാറ്റുന്ന ഒരു പ്രത്യേകതരം എഴുത്ത് രീതിയാണ് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും വായിക്കാനായിട്ട് ഓരോ വ്യക്തിയെയും പ്രേരിപ്പിക്കുന്നത്. പാത്തുമ്മയുടെ ആടും അതുപോലെ തന്നെ മജീദിന്റെയും സുഹറയുടെയും ലവ് സ്റ്റോറിയും കേശവൻ നായരുടെയും അതുപോലെ തന്നെ സാറാമയുടെ ഒക്കെ പ്രണയമൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. ഇതിനോടൊക്കെ തന്നെ ബുക്ക്മാർക്കിൽ പലതവണ ബഷീറിന്റെ പ്രണയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ പറഞ്ഞ എല്ലാ എഴുത്തിൽ നിന്നൊക്കെ കുറച്ച് പടി മുകളിലാണ് മലയാളികൾക്ക് മതിലുകൾ എന്ന് പറയുന്ന നോവൽ. കാരണം മറ്റൊന്നുമല്ല, പരസ്പരം കാണാതെയും അറിയാതെയും പ്രണയിച്ച രണ്ടുപേര്. അവരുടെ കണ്ടുമുട്ടലിന് കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കേട്ടുമുട്ടലിന് കാലവും സമയവും അല്ലെങ്കിൽ സാഹചര്യങ്ങളൊന്നും തന്നെ ഒരു തടസ്സവുമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ ലൈഫിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ? നമ്മുടെ ലൈഫിൽ വന്നു പോകുന്ന ഓരോ ആളുകളും കാലത്തിനോ സമയത്തിനോ സാഹചര്യങ്ങൾക്കോ മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി വരുന്നവരാണ്. നമ്മളും നാരായണിയെ പോലെയോ അല്ലെങ്കിൽ ബഷീറിനെ പോലെയൊക്കെ പരിമിതികളേറെ ഉണ്ടായിട്ടും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് പ്രണയിച്ചിട്ടുള്ളവരാണ്. കാലം തീർക്കുന്ന ഒരുപാട് വൻമതിലുകൾക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് പ്രണയിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ വ്യത്യസ്തമായ രണ്ട് ലോകങ്ങൾക്കുള്ളിലിരുന്ന് ഒരുപാട് സ്വപ്നം കണ്ട് ഒരുപാട് പ്രതീക്ഷകളുള്ളിൽ വെച്ച് ജീവിച്ചവരാണ്. ഒരു തരത്തിൽ ചിന്തിച്ചാൽ ഇത് ബഷീറിന്റെ മാത്രം കഥയായിട്ട് എനിക്ക് തോന്നുന്നില്ല, നമ്മളിൽ പലരുടെയും കഥയാണ്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
4: home. Hi, njan Niranj Manimla Raju.
5: മഴവില്ലു പോലെ മിഴിയോരം വിരിയവേ.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Bookmark with RJ Nanda.
1: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിലൂടെയാണ് ദാ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രണയത്തെ പോലെ തന്നെ, അല്ലെങ്കിൽ പ്രണയത്തോടൊപ്പം തന്നെ മറ്റു പല വികാരങ്ങളുടെ രാഷ്ട്രീയം കൂടി പറഞ്ഞ ഒരു നോവലാണ് മതിലുകൾ. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അപൂർണമായ ആശയം, അതിനൊക്കെ നോവല് വളരെ കാര്യമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ ഇന്ന് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന നമുക്ക് ബഷീർ ഈ ഒരു നോവൽ എഴുതുന്ന സമയത്ത് ഈ ഒരു കാലഘട്ടത്തെ ഊഹിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു നോവലിന് സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ സ്വതന്ത്ര ലോകം, ആർക്ക് വേണം സ്വാതന്ത്ര്യം എന്ന രീതിയിലൊക്കെ അദ്ദേഹം ഏറ്റവും കൂടുതൽ തന്റെ കഥാപാത്രത്തിലൂടെ ലോകത്തിന്റെ അടുത്ത് ചോദിച്ചത്. എന്തായാലും ഇങ്ങനെയുള്ള ചില ഡയലോഗ്സിലൂടെയും ചില സിറ്റുവേഷൻസിലൂടെയും ഒക്കെ തനിക്ക് ചുറ്റുമുള്ള ആ ഒരു സാമൂഹിക പരിസ്ഥിതിയോട് തന്നെ അദ്ദേഹം തന്റെ എതിർപ്പ് വളരെ തുറന്ന് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ ഒളിഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്രണയ നോവലിന്റെ അകത്താണെന്ന് മാത്രം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോവലില് ബഷീറും നാരായണയും ഒന്നിക്കുന്നത് കാണാൻ അവരെക്കാൾ ഏറെ കൊതിച്ചിരിക്കുന്നത് ഒരു പക്ഷെ ഇതിന്റെ വായനക്കാരായിരിക്കും. അവർ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവർ നേരിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു പക്ഷേ ഈ നോവൽ വായിച്ചു പോകുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ ചിന്തിച്ചു കൂട്ടും. പക്ഷെ ഒടുവിൽ വിധിയുടെ വില്ലൻ വേഷം നോവലിലൊരു പ്രത്യേക റോളായിട്ട് മാറുകയും രണ്ട് വഴിയിലേക്ക് അത്രമേൽ പ്രണയത്തിലായിരുന്ന ആളുകൾ മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ചില പ്രണയങ്ങൾ അങ്ങനെയാണ്. പലപ്പോഴും പൂർണ്ണമാക്കപ്പെടാതെ ബാക്കി വെക്കുന്ന ചില വിങ്ങലുകൾ കൊണ്ടാണ് ആ പ്രണയങ്ങൾ എപ്പോഴും എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ബഷീറിന്റെ ഒരു നോവലിലെ പ്രണയത്തിന് ഒരു യഥാർത്ഥ ഭാഷയുണ്ട്, വേദന എന്ന് പറയുന്നൊരു ഭാഷ. ഒരിക്കലും ഒരു പ്രണയിതാവും വേണമെന്ന് ആഗ്രഹിക്കാത്തൊരു ഭാഷ. ആ ഭാഷയിലൂടെയാണ് ബഷീർ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ബുക്ക്മാർക്ക്
2: വിത്ത് ആർജെ നന്ദ.
3: ഒരു പ്രണയബന്ധത്തിന് ഒരു വൻമതിൽ സാക്ഷിയാവുന്ന കാഴ്ച. ഒരുപക്ഷെ മലയാള സാഹിത്യ രംഗത്ത് ഇങ്ങനെ പ്രണയത്തിനൊരു മൂക്ക് സാക്ഷി ഉണ്ടാവുക വളരെ ചുരുക്കമാണ്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. വൻമതിൽ എന്ന് പറഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ടാവും ബഷീറിന്റെ മതിലുകൾ എന്ന നോവലാണ് ദാ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. ഈ നോവലിലുടനീളം ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ കാത്തിരിപ്പിന്റെ ഒരു വീർപ്പ് മുട്ടല് നമുക്ക് മനസ്സിലാവും. വായിച്ചു പോകും തോറും ബഷീറും നാരായണയും എത്രമേൽ പ്രണയിക്കുന്നു എന്നതിനപ്പുറം എത്രമേൽ കാണണം എന്ന് ആഗ്രഹിക്കുന്നു എന്നായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടാവുക. ആ കാത്തിരിപ്പിനെ അടയാളപ്പെടുത്തുന്ന തരത്തിൽ ചില രംഗങ്ങൾ കൂടി പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഇതൊക്കെയാണ്. ഒന്ന്, നാരായണയുടെ അടയാളമായിട്ട് ആ മതിലുകൾക്ക് മുകളിലൂടെ ഉയർന്നു വരുന്ന ചുള്ളിക്കമ്പുകൾക്ക് വേണ്ടിയിട്ട് ബഷീർ കാത്തിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ മതിലിനപ്പുറം നാരായണ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തില് മതിലിനെ തലോടുന്ന രംഗങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. പിന്നെ സങ്കടമായിട്ടും പരിഭവമായിട്ടും സ്നേഹമായിട്ടും ഒക്കെ മാറുന്ന കുറച്ച് പ്രണയ രംഗങ്ങൾ കൂടി. ഓരോ വരിയിലൂടെയും നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു സിനിമ കാണുന്ന അതേ ഫീലിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നടക്കുന്ന ഒരു സംഭവം പോലെ തന്നെ അത്ര ഭംഗിയായിട്ട് വർണ്ണിച്ചിരിക്കുന്നു നാരായണിയെയും ബഷീറിനെയും. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: सुनो 91.7 FM Qatar's favorite radio station. Radio Suno.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: Hi, this is Sushin Shyam.
3: You are listening to Radio Suno
2: 91.7.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്തായിരിക്കും? മനസ്സിലിപ്പം 100 കോടി ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലെ. എന്നാൽ ബഷീറിന്റെ രചനകൾ വായിക്കുന്ന ആളുകള് അല്ലെങ്കിൽ ബഷീറിന്റെ വായനക്കാര് പറയുന്നൊരു കാര്യം ഇതായിരിക്കും, ഇഷ്ടപ്പെടുന്നവരോടൊപ്പമുള്ള സമാധാനപൂർണമായിട്ടുള്ള നിമിഷങ്ങൾ. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നിനി പറയുന്നില്ല, കാരണം ഇന്നത്തെ യാത്രയ്ക്ക് തൽക്കാലത്തേക്കൊരു ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. വായനയിലൂടെ നമ്മളങ്ങനെ ഹൃദയത്തിലേക്കെടുത്ത ഈ ഒരു നോവൽ, ഇതേ പേരിൽ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ സാറ് 1989 ഒരു സിനിമയാക്കി നമ്മുടെ മുൻപിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ ഒരു സിനിമ കണ്ടിട്ടായിരിക്കും ഭൂരിഭാഗം പേരും ഈ ഒരു നോവലിലേക്ക് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവുക. അത് മാത്രമല്ല, നിങ്ങൾ പാലക്കാട് സുൽത്താൻ കോട്ടയിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഷീറിന്റെ ഈ ഒരു നോവലിനെ ആസ്പദമാക്കി എം ജെ ഇനാസ് എന്നൊരു ശില്പി കൊത്തിയെടുത്ത മതിലുകൾ എന്ന ശില്പം കൂടി കാണാനായിട്ട് പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകം അവസാനിക്കുന്നിടത്തോളം കാലം വരെയും പല രീതിയിൽ സിനിമയായിട്ടോ നോവലായിട്ടോ അല്ലെങ്കിൽ ശില്പമായിട്ടോ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളായിട്ടോ ഒക്കെ ബഷീറും നാരായണിയും ജീവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ബുക്ക്മാർക്കിന്റെ അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരുപാട് കഥകളും വിശേഷങ്ങളും ഒക്കെ തന്നെയായിട്ട് നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും തിരികെ ജോയിൻ ചെയ്തതായിരിക്കും. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് നന്ദയാണ്. കീപ് ലിസണിംഗ് റേഡിയോസിനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

റേഡിയോ സുനോ 91.7 FM. Qatar's favorite radio station.

सुनो 91.7 FM, 91.7 FM. Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।